റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക ആരോഹി.

0: എൻ്റെ പേര് രവീഷ്, താമസം കൊച്ചി, ഫോർട്ട് കൊച്ചി എന്നാണ് ഞാൻ വരുന്നത്. ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ചെറിയ ചെറിയ ടാലൻസ് ഉള്ള കുറേ പേരുണ്ടാകും, ചിലപ്പോൾ നന്നായിട്ട് പാടുന്നവരാകാം, ചിലപ്പോൾ ഇൻസ്ട്രുമെൻ്റ് വായിക്കുന്നവരാകാം, അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ, വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാരുണ്ടാകും, അവർക്ക് കുറേ ഹിഡൻ ടാലൻസ് ഉണ്ടാവും, അവരതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒതുക്കി അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ മൂളി പാട്ട് പാടി ഒതുക്കിയിരിക്കുക. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. ഒരു മണിക്കൂർ കാര്യമുള്ളൂ ഇവിടെ വന്ന് നിങ്ങളുടെ ലൈക്ക് ഫുൾ അങ്ങ് എന്തുവാ എല്ലാം മറന്ന് നിങ്ങളുടെ ഫുൾ പണ്ടത്തെ ഓരോ കഴിവുകളും എന്താണെങ്കിലും പാട്ടാണെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് അവതരിപ്പിക്കാൻ ഒരു വലിയൊരു ചാൻസ് ആയത്. കേൾക്കുന്ന ആർക്കെങ്കിലും ഇതേപോലെ ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു പേടിയും കൂടാതെ അവതരിപ്പിക്കാം.
1: അതെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം. 6238810755 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 6238810755 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കുട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. ഇലി കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കുട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കുട്ടക.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ഹായ്, എൻ്റെ പേര് ശ്രുതി. ഞാനൊരു അധ്യാപികയാണ്, സ്വദേശം എറണാകുളം. റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം കിട്ടി. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അതിൽ നിന്ന് ഉണ്ടായത്. ശബ്ദം കൊണ്ട് നമുക്കൊരു പാട്ട് മാത്രമല്ല, പാട്ടെന്നതിലുപരി ഇപ്പം മിമിക്രി ആവാം, അങ്ങനെ എന്ത് കലാപരമായിട്ടുള്ള കഴിവുള്ളവർക്കാണെങ്കിലും റേഡിയോ കൊച്ചി 90 FM ബന്ധപ്പെടാം. കോൺടാക്ട് നമ്പർ ഇതാണ്: 6238810755. നമ്പർ ഒന്നുകൂടെ പറയാം: 6238810755. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നല്ല ഭക്ഷണശീലത്തിലൂടെ പോഷകക്കുറവ് പരിഹരിക്കാം, ആരോഗ്യം മെച്ചപ്പെടുത്താം, അതോടൊപ്പം രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നേടാം. പൊതുജന ശ്രദ്ധാർത്ഥം റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഞാൻ ഡോക്ടർ സജീഷ്, കൊച്ചി ആശ്രം മെഡിസിറ്റിയിലെ കാർഡിയോളജി വിഭാഗത്തിലെ സ്പെഷ്യലിസ്റ്റാണ്. ഇപ്പോൾ ഹൃദയാരോഗ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഹൃദ്രോഗം എന്ന് പറയുന്നത് ഒരു മാരക രോഗമായിട്ടോ മാറ രോഗമായിട്ടോ നമ്മൾ കാണേണ്ടതില്ല. വൈദ്യശാസ്ത്രം ഒരുപാട് മാറിക്കഴിഞ്ഞു, നമ്മുടെ ആരോഗ്യരംഗം ഒരുപാട് മാറിക്കഴിഞ്ഞു, സംവിധാനങ്ങളുണ്ട്, ചികിത്സകളുണ്ട്. കൃത്യമായി നേരത്തെ തന്നെ രോഗലക്ഷണങ്ങൾ മനസ്സിലാക്കി രോഗനിർണയം നടത്തിയാൽ, അതിനാവശ്യമായ ചികിത്സ നടത്തിയാൽ, നമ്മുടെ ജീവിതശൈലിയിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ, അത് നിർബാധം ചികിത്സ തുടരേണ്ട കാലത്തോളം തുടർന്നാൽ ആരോഗ്യം സംരക്ഷിക്കപ്പെടാവുന്ന തരത്തിൽ വളരെ നല്ലൊരു സാഹചര്യം ഇന്ന് നമുക്ക് ഹൃദയാരോഗ്യത്തിന് ഉണ്ട്. ഹൃദ്രോഗത്തിന് ചികിത്സയുണ്ട്. പൂർണ്ണമായ ആരോഗ്യത്തേക്ക്

തിരിച്ചു വരാൻ പറ്റും. അതിനുള്ള ശീലങ്ങളും അതിനുള്ള പ്രവർത്തനങ്ങളും ആവട്ടെ നമ്മുടെ ജീവിതശൈലിയിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്. പ്രത്യേകിച്ചും പുകവലിയുടെ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ലഹരി പദാർത്ഥങ്ങളുടെ ദുരുപയോഗം നമ്മൾ നിർത്തേണ്ടതുണ്ട്. നമ്മളുടെ ഭക്ഷണക്രമം, ആരോഗ്യ സംരക്ഷണത്തിന് ആവശ്യമായ വ്യായാമം, ആവശ്യമായ ഉറക്കം, എല്ലാ നല്ല ശീലങ്ങളിലേക്കും പോയാൽ ഹൃദയാരോഗ്യം

പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2026 ഫെബ്രുവരി 25-26 തീയതികളിൽ നടത്തിയ 2 ദിവസത്തെ ഇസ്രായേൽ സന്ദർശനം 2017 ചരിത്രപരമായ യാത്രയ്ക്ക് ശേഷമുള്ള അദ്ദേഹത്തിന്റെ 2-ാമത്തെ സന്ദർശനം ഒരു വ്യക്തമായ സന്ദേശം നൽകുന്നതാണ്. ഇസ്രായേലുമായുള്ള ഇന്ത്യയുടെ ബന്ധം ഒരു പുതിയ നയപരമായ മാറ്റമല്ല, മറിച്ച് ദീർഘകാലമായി പിന്തുടരുന്ന വിദേശ നയത്തിന്റെ തുടർച്ചയാണ് എന്നതാണ് നയതന്ത്ര തലത്തിലെ വാസ്തവം. പശ്ചിമേഷ്യയോടുള്ള ഇന്ത്യയുടെ വിദേശ നയം എല്ലായ്പ്പോഴും തന്ത്രപരമായ സ്വാതന്ത്ര്യത്തെയും രാജ്യത്തിന്റെ പ്രായോഗികമായ ദേശീയ താൽപര്യങ്ങളെയും അടിസ്ഥാനമാക്കിയായിരുന്നു. സാഹചര്യമനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളതുമായിരുന്നു. പതിറ്റാണ്ടുകളായി രാജ്യം ഇസ്രായേൽ, അറബ് രാജ്യങ്ങൾ, ഇറാൻ എന്നിവയുമായി ബന്ധം നിലനിർത്തിവരുന്നത് ഊർജ്ജ സുരക്ഷ, വ്യാപാരം, പ്രവാസികളുടെ ക്ഷേമം, ഭീകരവിരുദ്ധ സഹകരണം, സാങ്കേതിക പുരോഗതി തുടങ്ങിയ കാരണങ്ങളാലാണ്. ഈ മേഖലയിലെ സങ്കീർണതകൾ കാരണം സ്ഥിരമായ കൂട്ടുകെട്ടുകളിലേക്കുള്ള അടുക്കളികളിൽ സൂക്ഷ്മമായ സമീപനമാണ് ഇന്ത്യയെന്നും സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തിന്റെ അടിസ്ഥാനം 1992 സ്ഥാപിക്കപ്പെട്ടത്. അന്നത്തെ സർക്കാർ പൂർണമായ നയതന്ത്ര ബന്ധം ഇസ്രായേലുമായി സ്ഥാപിച്ചു. അതിനുശേഷം പ്രതിരോധവും സാങ്കേതിക വിദ്യയും ഉൾപ്പെടെയുള്ള മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിച്ചു. ഇസ്രായേൽ ഇന്ത്യയുടെ പ്രധാന പ്രതിരോധ പങ്കാളികളിൽ ഒരാളായി മാറി. കൃഷി, ജലമാനേജ്മെന്റ്, സൈബർ സുരക്ഷ, നവോത്ഥാന മേഖലകൾ എന്നിവയിലും ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം വ്യാപകമാക്കി. വിവിധ സർക്കാരുകളുടെ കാലയളവുകളിലൂടെ ഈ ബന്ധം ക്രമാതീതമായി വളർന്നതും ഇരുകക്ഷി പിന്തുണയോടെ മുന്നേറിയതുമാണ്. സമീപ വർഷങ്ങളിൽ മാറിയത് നയത്തിന്റെ ദിശയല്ല, അതിന്റെ ദൃശ്യമായ പ്രകടനമാണ്. നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ഇസ്രായേലുമായുള്ള ബന്ധത്തെ പലസ്തീൻ പ്രശ്നത്തിൽ നിന്ന് വേർതിരിച്ചു കാണുന്ന സമീപനം സ്വീകരിച്ചു വരികയാണ്. ഇതിന്റെ അർത്ഥം പലസ്തീൻ വിഷയത്തിന്റെ പരിധിയിൽ മാത്രം ഇസ്രായേലുമായുള്ള ബന്ധം വിലയിരുത്താതെ തന്ത്രപരമായ പ്രാധാന്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ സമീപിക്കുക എന്നതാണ്. എന്നാൽ ഈ മാറ്റം പലസ്തീൻ രാഷ്ട്രത്തിനു ഇന്ത്യ നൽകുന്ന പിന്തുണയിൽ നിന്ന് പിന്നോട്ടു പോയതല്ല. ഇന്ത്യ ഇപ്പോഴും ചർച്ചകളിലൂടെ സാധ്യമാകുന്ന രണ്ടു രാഷ്ട്ര പരിഹാരത്തെ പിന്തുണയ്ക്കുകയും പലസ്തീൻ നേതൃത്വവുമായി നയതന്ത്ര ബന്ധം തുടരുകയും ചെയ്യുന്നു. പ്രധാനമന്ത്രിയുടെ ഇപ്പോഴത്തെ ഇസ്രായേൽ സന്ദർശനം ഈ നയപരമായ പരിണാമത്തെ വീണ്ടും ശക്തിപ്പെടുത്തുന്നതാണ്. ഗാസയിലെ വെടിനിർത്തലിനു ശേഷമുള്ള സംഘർഷാവസ്ഥ, അമേരിക്കൻ ഇറാൻ ബന്ധത്തിലെ പിരിമുറുക്കം, മാറുന്ന ഭൌതിക രാഷ്ട്ര കൂട്ടുകെട്ടുകൾ എന്നിവ ഉൾപ്പെടെയുള്ള മേഖല അസ്ഥിരതയുടെ പശ്ചാത്തലത്തിലാണ് അദ്ദേഹത്തിന്റെ യാത്ര. ഇസ്രായേൽ പാർലമെന്റിൽ നടത്തിയ പ്രസംഗം, ഇസ്രായേൽ ഭരണാധികാരികളുമായുള്ള കൂടിക്കാഴ്ചകൾ, പ്രതിരോധ സഹകരണം, കൃത്രിമ ബുദ്ധി, സ്റ്റാർട്ടപ്പുകൾ, ബന്ധ സൌകര്യങ്ങൾ, വിദ്യാഭ്യാസം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകൾ എന്നിവയെല്ലാം ഈ സഹകരണത്തിന്റെ ദീർഘകാല അടിത്തറകളെ വീണ്ടും അടയാളപ്പെടുത്തുന്നു. ഇസ്രായേൽ പാർലമെന്റിൽ ലഭിച്ച സ്റ്റാൻഡിംഗ് ഓവേഷനും സാംസ്കാരിക സൗഹൃദത്തിന്റെ വ്യക്തമായ പ്രകടനങ്ങളും പരസ്പര ബഹുമാനത്തിൽ വളർന്ന ഒരു ബന്ധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. ഈ ബന്ധം പ്രതിരോധ ഇടപാടുകളിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് നവോത്ഥാന പരിസരങ്ങൾ, തന്ത്രപരമായ സംവാദങ്ങൾ, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ എന്നിവയെല്ലാം ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഏറെ പ്രാധാന്യമുള്ളതാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൌദി അറേബ്യ എന്നിവയുൾപ്പെടെയുള്ള അറബ് രാജ്യങ്ങളുമായുള്ള സാമ്പത്തികവും തന്ത്രപരവുമായ പങ്കാളിത്തങ്ങൾ ഇന്ത്യ തുടർച്ചയായി ശക്തമാക്കുന്നു. ഊർജ്ജ വിതരണം സ്ഥിരതയോടെ തുടരുന്നു. വ്യാപാരം വ്യാപകമായി വളരുന്നു. കൂടാതെ പശ്ചിമേഷ്യയിലാകെ വ്യാപിച്ചിരിക്കുന്ന പ്രവാസി സമൂഹം ഇന്ത്യ

0: യുടെ പ്രാദേശിക ഇടപെടലുകളിൽ നിർണായക പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ബഹുമുഖ സമീപനമാണ് ദീർഘകാലമായി ഇന്ത്യയുടെ പശ്ചിമേഷ്യ തന്ത്രത്തെ നിർവഹിച്ചിരിക്കുന്നത്. പ്രധാന ശക്തികൾ എല്ലാവരുമായി ഇടപെടുക, ഏകപക്ഷീയമായ കൂട്ടുകെട്ടുകൾ ഒഴിവാക്കുക, കൂടാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഭൌതിക രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ദേശീയ താൽപര്യങ്ങളെ സംരക്ഷിക്കുക അടക്കമുള്ളവയാണ് ലക്ഷ്യം. നരേന്ദ്രമോദിയുടെ ഈ സന്ദർശനം പഴയ നയങ്ങളിൽ നിന്ന് പിന്നോട്ടു പോകുന്നതല്ല, മറിച്ച് പ്രായോഗിക യാഥാർത്ഥ്യബോധത്തെയും തുടർന്ന ഇടപെടലിനെയും മുൻനിർത്തുന്ന സ്ഥിരതയുള്ള ഒരു നയപരമായ മാറ്റത്തെ കൂടുതൽ ഉറപ്പിക്കുന്നതാണ്. മാറുന്ന കൂട്ടുകെട്ടുകളും പ്രാദേശിക അനിശ്ചിതത്വവും നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഈ തുടർച്ച തന്നെ ശക്തി പകരുന്നു. ഇന്ത്യയുടെ സന്ദേശവും വ്യക്തമാണ്, പങ്കാളിത്തങ്ങൾ വികസിക്കുകയും കൂടുതൽ ശക്തമാവുകയും ചെയ്യാം. പക്ഷേ സമതുലിത നയതന്ത്രവും തന്ത്രപരമായ സ്വാതന്ത്ര്യവും എന്ന അടിസ്ഥാന തത്വങ്ങൾ തുടർച്ചയായി നിലനിൽക്കും എന്നതാണ് ഈ സന്ദേശം.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ഭക്ഷ്യ വിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

റേഡിയോ കൊച്ചി 90 FM കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ നീലമ്പേരൂർ സുരേഷ് കുമാർ, സംഗീത അധ്യാപകനാണ്. റേഡിയോ കൊച്ചി 90 FM നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് ആരോഹി എന്ന പേരിൽ പ്രക്ഷേപണം ചെയ്യുന്ന കർണാടക സംഗീത പാഠങ്ങൾ പഠിക്കാവുന്നതാണ്. ആഴ്ചയിൽ ഒരു ക്ലാസ് 3 തവണകളിലായി നിങ്ങൾക്ക് ഈ പരിപാടി കേൾക്കാം. ഞായർ രാവിലെ 7:30 ആ അധ്യായത്തിൻ്റെ പുനഃപ്രക്ഷേപണങ്ങൾ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കും ശനിയാഴ്ച വൈകുന്നേരം 6 മണിക്കും ഉണ്ടായിരിക്കുന്നതാണ്. കർണാടക സംഗീതം പഠിക്കാൻ ആഗ്രഹിക്കുന്ന പ്രായഭേദമന്യുള്ള എല്ലാവർക്കും വീട്ടിലിരുന്നു കൊണ്ട് തന്നെ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. കേൾക്കുക.

0: ഭക്ഷ്യവിഷബാധയെ പറ്റിയുള്ള വാർത്തകൾ ഇടയ്ക്കിടെ സമൂഹത്തിൽ കേൾക്കാറുണ്ട്. മരണങ്ങൾ പോലും സംഭവിക്കാറുണ്ട്. പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കേണ്ട സാഹചര്യം വന്നാൽ ശുചിത്വമുറപ്പുള്ള ഭക്ഷണശാലകളെ മാത്രം ആശ്രയിക്കുക.
1: തുറന്നു വെച്ചിട്ടുള്ള ഭക്ഷണസാധനങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക.
0: പഴകിയ ഭക്ഷണസാധനങ്ങളല്ല നൽകുന്നതെന്ന് നിർബന്ധമായും ഉറപ്പാക്കുക. ഭക്ഷണശാലയുടെ മോടിയേക്കാൾ നിലവാരം ഉറപ്പാക്കി വേണം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ. പൊതുജനശ്രദ്ധാർത്ഥം, റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൽഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ല. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നേ.
3: എത്ര ഉയരത്തിലും നിങ്ങൾ പറന്നോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: സിനിമ കൊട്ടക. വെള്ളിത്തിരിയുടെ അഭ്രപാളികളിൽ
1: തലച്ചോറിലുണ്ടാവുന്ന ക്ഷതങ്ങൾ, അൾഷൈമേഴ്സ്, ഡിമെൻഷ്യ, ഇതൊക്കെ മനസ്സിലാക്കിയാലേ
2: നമ്മള് നമ്മുടെ മക്കളെ എത്ര സ്നേഹിച്ചിട്ടും കാര്യമല്ലേ. എലിക്കുട്ടിയെ നമ്മുടെ അപ്പനമ്മമാരെ നമ്മളെങ്ങനെ നോക്കിയോ അതാ നമുക്ക് തിരിച്ചു കിട്ടുന്നത്.
3: എത്ര ഉയരത്തിൽ നിങ്ങൾ പറഞ്ഞോളൂ, ഞാൻ അയച്ചു തരാം. കാറ്റിന്റെ ഗതിക്കനുസരിച്ച് നിയന്ത്രിച്ച് ചന്ദ്രനിലെത്തിക്കാം.
0: കരയിപ്പിച്ചും ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും കടന്നുപോയ മികച്ച ചലച്ചിത്രങ്ങളിലൂടെ.
4: മധുവന്തിയോ യമൻ കല്യാണിയോ? അതോ ഇല്ല, അതൊരിക്കലും മേഘമൽഹാറല്ല. ജനലിനോട് ചേർന്ന് കിടന്ന് ഒന്നുകൂടി കാതോർത്തു.
0: സിനിമ കൊട്ടക ഒന്നിടവിട്ട വെള്ളിയാഴ്ചകളിൽ രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം തുടർന്നു വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്കും. സിനിമ കൊട്ടക.

0: എൻ്റെ പേര് രവീഷ്, താമസം കൊച്ചി ഫോർട്ട് കൊച്ചി എന്നാണ് ഞാൻ വരുന്നത്. ഈ കേട്ടോണ്ടിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ചെറിയ ചെറിയ ടാലൻസ് ഉള്ള കുറേ പേരുണ്ടാകും, ചിലപ്പോൾ നന്നായിട്ട് പാടുന്നവരാകാം, ചിലപ്പോൾ ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്നവരാകാം, അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. വേറെ ഒരു സംഭവം എന്ന് വെച്ചാൽ, വീട്ടിൽ ജോലി ചെയ്യുന്ന അമ്മമാരുണ്ടാകും, അവർക്ക് കുറേ ഹിഡൻ ടാലൻസ് ഉണ്ടാകും, അവരതൊക്കെ ഇങ്ങനെ മനസ്സിൽ ഒതുക്കി അല്ലെങ്കിൽ വീട്ടിലിങ്ങനെ മൂളി പാട്ട് പാടി ഒതുക്കിയിരിക്കുക. അവർക്കെല്ലാം ഇതൊരു നല്ലൊരു വേദിയാണ് സത്യം പറഞ്ഞാൽ. ഒരു മണിക്കൂർ കാര്യമേ ഉള്ളൂ ഇവിടെ വന്ന് നിങ്ങളുടെ ലൈക്ക് ഫുൾ അങ്ങ് എന്തുവാ എല്ലാം മറന്ന് നിങ്ങളുടെ ഫുള്ള് പണ്ടത്തെ ഓരോ കഴിവുകളും എന്താണെങ്കിലും പാട്ടാണെങ്കിലും ഇൻസ്ട്രുമെൻ്റ് ആണെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വന്ന് അവതരിപ്പിക്കാൻ ഒരു വലിയൊരു ചാൻസ് ആയത്. കേൾക്കുന്ന ആർക്കെങ്കിലും ഇതേപോലെ ഒരു ടാലൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഒരു പേടിയും കൂടാതെ അവതരിപ്പിക്കാം.
1: അതെ, റേഡിയോ കൊച്ചി 90 FM കലാപ്രബോധിനി എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ ഇനി പറയുന്ന ഫോൺ നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് ചെയ്യാം. 6238810755 നമ്പർ ഒരിക്കൽ കൂടി പറയാം. 6238810755 റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM, എന്നും നിങ്ങൾക്കൊപ്പം.
1: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയുടെ സൗഖ്യം ആരോഗ്യ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹനാൻ ഫാത്തിമ. മഴക്കാലം നമ്മുടെ ആരോഗ്യ കാര്യങ്ങളിൽ കൂടുതലായി ശ്രദ്ധ കൊടുക്കേണ്ട കാലമാണ്. വൈറൽ ഇൻഫെക്ഷൻ, ഡെങ്കു, ലെപ്റ്റോസ്പിറോസിസ് തുടങ്ങിയ പല രോഗങ്ങളും ഈ സമയത്ത് കൂടുതലായി കാണപ്പെടാറുണ്ട്. ഇത്തരം രോഗങ്ങളെ എങ്ങനെ പ്രതിരോധിക്കാം? എന്തൊക്കെ മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത്? എപ്പോഴാണ് ഡോക്ടറെ സമീപിക്കേണ്ടത് എന്നീ കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഡോക്ടർ തഹസീൻ ബഷീർ. നിലവിൽ ആസ്തർ മെഡിസിറ്റിയിൽ ഇന്റേണൽ മെഡിസിൻ വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന അദ്ദേഹം ആരോഗ്യരംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഡോക്ടർ തഹസീൻ ബഷീർ ഇന്ന് മഴക്കാല ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചുള്ള പ്രധാന വിവരങ്ങൾ പങ്കുവെക്കുന്നു. സോ വെൽക്കം ടു ദ പ്രോഗ്രാം. ഡോക്ടർ, ഈ മഴക്കാലത്തൊക്കെ സാധാരണയായി കൂടുതൽ കാണുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്?
1: നല്ലൊരു ചോദ്യമാണ്. ഒരു മഴ പെയ്താൽ ആശുപത്രിയിൽ രോഗികളുടെ എണ്ണം ഇരട്ടിയാകും. ഇത് നമ്മൾ ഡോക്ടർമാർ കാണുന്ന ഒരു സ്ഥിരം പാറ്റേൺ ആണ്. ആകെ ഒരു നമ്മൾ കാണുന്ന കാറ്റഗറി ഒരു 5 വിഭാഗം തരം അസുഖങ്ങളാണ് നമ്മൾ പൊതുവെ കാണപ്പെടുന്നത്. ഫസ്റ്റത്തെ വിഭാഗം പറയുന്നത് കൊതുക് കാരണം പകർത്തുന്ന രോഗങ്ങളാണ്. ഒന്നാമത് ഡെങ്കു, ചിക്കൻ ഗുനിയ, മലേറിയ. രണ്ടാമത്തേത് മലിനജലത്തിലൂടെ പകർന്ന ഈ ലെപ്റ്റോസ്പൈറോസിസ്, അതായത് എലിപ്പനി എന്ന് പറയുന്നു, ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ, കോളറ. മൂന്നാമത് വൈറൽ പനി, നമ്മൾ സാധാരണ കാണുന്ന ജലദോഷപ്പനി അഥവാ കോമൺ കോൾഡ് എന്ന് പറയും. ഫ്ലൂ, അത് ഇൻഫ്ലുവൻസ, പിന്നെ വൈറൽ ഫീവർ, ഉദാഹരണം ഇപ്പം നമ്മളെല്ലാം സ്ഥിരമായി കാണപ്പെടുന്ന കോവിഡ് വൈറസ്. നാലാമത് കാണുന്നത് ഇത് കാരണം നമ്മുടെ ഈ നനഞ്ഞ ചർമ്മത്തിലുണ്ടാവുന്ന ഈ വെള്ളം കാരണം നനഞ്ഞ ചർമ്മത്തിലൂടെ വൾണറബിൾ ആവുന്ന സ്കിൻ ഇൻഫെക്ഷൻസ്, അതായത് ഫംഗൽ ഇൻഫെക്ഷൻസ് കാണാം. അഞ്ചാമത്തേത് നമ്മുടെ ഭക്ഷണ മലിനീകരണം വഴി കാണുന്ന ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് എന്ന് പറയും, അതായത് വയറിളക്കം, ഛർദി, തലവേദനയായിട്ട് കാണുന്ന ഗ്യാസ്ട്രോഎൻട്രൈറ്റിസ് എന്നുള്ള രോഗം. ഇവയൊക്കെയാണ് നമുക്ക് ബേസിക്കലി നമ്മൾ കാണുന്ന രോഗങ്ങൾ.
0: അപ്പൊ ഈ മഴക്കാലത്ത് ഈ രോഗങ്ങളുടെ എണ്ണം പെട്ടെന്ന് കൂടാനുള്ള പ്രധാന കാരണം എന്താണ്?
1: സോ മഴ വെറും ഒരു വെള്ളം മാത്രമല്ല കൊണ്ടുവരുന്നത് ഭൂമിയിൽ, അതൊരു പെർഫെക്റ്റ് സ്റ്റോമാണ് ക്രിയേറ്റ് ചെയ്യണത്. അതായത് നമ്മുടെ ഈ അണുബാധകൾക്ക് ഉണ്ടാക്കുന്ന അവർക്ക് വളരാൻ പറ്റുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ കൂടിയാണ് നമുക്ക് കൊണ്ടുവരുന്നത്. മൂന്ന് കാര്യങ്ങളാണ് ഒരേ സമയം സംഭവിക്കുന്നത്. ഒന്നാമത്തേത് വെള്ളം കെട്ടിൽ കൊതുക് മുട്ടയിടുന്നു. ഒരു കൊതുക് മുട്ടയിട്ടാൽ അത് വെറും ഒരു 7 to 10 ദിവസം കൊണ്ട് വലിയൊരു പോപ്പുലേഷനായിട്ട് മാറും. രണ്ടാമത്

0: സംഭവിക്കുന്നത് എന്താ വെച്ചാൽ, ഓടകളും കിണറുകളും ഒഴുക്ക് തടസ്സപ്പെടുമ്പോൾ നമ്മുടെ കുടിവെള്ളം അതെന്ത് ചെയ്യും, കലർത്താൻ ചാൻസ് കൂടുതലാണ്. മൂന്നാമത് നമ്മുടെ പുഴുക്ക്, അതായത് ഹ്യൂമിഡിറ്റി, അത് കൂടുമ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ബാക്ടീരിയ, വൈറസ്, ഫംഗസ് ഇവയെല്ലാം ഫാസ്റ്റർ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഒരു എൻവയറമെൻ്റ് ആണ് ഉണ്ടാകുന്നതും അത് സംഭവിക്കുന്നതും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് മഴ ഒരു ആംപ്ലിഫയർ ആണ്, ഉള്ള ഓരോ ത്രെട്ടിനെയും അതെന്ത് ചെയ്യും, വലുതായി വലുതായി ആക്കും.
1: അപ്പോൾ ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ മഴ പെയ്താൽ എല്ലാവിടെയും വെള്ളക്കെട്ട് തന്നെയാണല്ലോ. ഈ സമയത്ത് മലിനമായ വെള്ളത്തിലൂടെ പകരുന്ന രോഗങ്ങൾ അത് ഏതൊക്കെയാണ്, ജനങ്ങൾ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്?
0: സോ ഒരു ഗ്ലാസ് നമ്മൾ കലങ്ങിയ വെള്ളം അത് എടുക്കുക, ആ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ നമ്മൾ ഒരാഴ്ചക്കുള്ളിൽ എന്ത് ചെയ്യും, നമ്മൾ ഐസൊലേറ്റ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇതൊരു വെറും എക്സാജറേഷൻ അല്ല, ഇതാണ് ആക്ച്വലി നമ്മളെല്ലാം കാണപ്പെടുന്നത്. ഈ വന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് ടൈഫോയിഡ്, ഹെപ്പറ്റൈറ്റിസ് എ, കോളറ, ലെപ്റ്റോസ്പൈറോസിസ്, അമീബിക് ഡിസെൻട്രി എന്ന് പറയും. ഇവയെല്ലാം നമ്മൾ ഈ മലിനജലത്തിലൂടെ കിട്ടുന്ന അസുഖങ്ങളാണ്. അപ്പം നമുക്ക് അഞ്ച് കാര്യങ്ങൾ ഞാൻ പറയുന്ന പോലെ ചെയ്താൽ നമുക്ക് ഈ അസുഖങ്ങളിൽ നിന്നും നമുക്ക് രക്ഷ നേടാം. ഫസ്റ്റ് വൺ, നമുക്ക് കുടിക്കുന്ന വെള്ളം എപ്പോഴും ബോയിൽ ചെയ്യുക, തിളപ്പിക്കുക, അല്ലെങ്കിൽ ഫിൽട്ടർ ഉണ്ടെങ്കിൽ അത് ഫിൽട്ടർ ചെയ്യുക. ഇനി കിണർ വെള്ളം ഉപയോഗിക്കുന്നവരാണെങ്കിൽ അവരെ ക്ലോറിനേഷന് ഉറപ്പുവരുത്താം. മൂന്നാമത്, പുറത്തു നിന്ന് വന്നാൽ കൈ സോപ്പ് ഉപയോഗിച്ച് കഴുകുക, ഒരു 20 സെക്കൻഡ്സ്, അത്ര സമയം എടുക്കുള്ളൂ. ഒരു വെള്ളക്കെട്ടിൽ നമ്മൾ നടക്കേണ്ട അവസ്ഥ വന്നാൽ നമ്മൾ കാൽ നന്നായിട്ട് കഴുകണം. പിന്നെ നമുക്ക് ടാങ്ക്, ചില വീടുകളിലെ ടാങ്കുകൾ ഓവർ ഹെഡ് ആയിരിക്കും, ഏറ്റവും മേലെ ടെറസിന് മേലെ ആയിരിക്കും, അത് എല്ലാ മാസവും ശുദ്ധീകരിക്കണം.
1: ഈ ഡെങ്കു, ചിക്കൻഗുനിയ പോലുള്ള കൊതുക് മൂലം പകരുന്ന രോഗങ്ങൾ മഴക്കാലത്ത് കൂടുതലായി കാണാറുണ്ടല്ലോ. അപ്പൊ ഈ രോഗം പടരുന്നത് തടയാൻ വീട്ടിലും പരിസരത്തും എന്തൊക്കെ മാറ്റങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും?
0: നല്ലൊരു ചോദ്യമാണ്. നമ്മൾ കാണപ്പെടുന്ന വെച്ചാൽ, നമ്മളൊരു നമ്മൾ റോഡ് സൈഡിലൊക്കെ കാണുന്ന പോലെ ഒരു ഡ്രം, ഒരു നമ്മുടെ കാലിൻ്റെ ഒരു ആ ഒരു ലെവലുള്ള ഒരു ചെറിയൊരു ഡ്രം, ആ ഒരു ഡ്രമ്മിൽ അത്യാവശ്യം വെള്ളം കെട്ടി നിന്നെങ്കിൽ ഒരു 7 ദിവസം കൊണ്ട് 1000 കൊതുകോളം അവിടെ ഉണ്ടാവും. നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടേക്ക് എവേ, ഒരു ആക്ഷൻ ലിസ്റ്റ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ വെച്ചാൽ, ഫസ്റ്റ് വൺ, നമ്മൾ വീട്ടിൽ ഒരിടത്തും വെള്ളം കെട്ടി നിൽക്കരുത്. ഏതൊക്കെ സ്പോട്ടാ വെച്ചാൽ, പൊതുവെ കാണപ്പെടുന്ന സ്പോട്ടുകൾ, നമ്മൾ കൂളർ, പിന്നെ നമ്മുടെ ചെടിച്ചട്ടികൾ, ടയർ ഉണ്ടെങ്കിൽ ആ ടയറിൻ്റെ ഉള്ളിൽ, പിന്നെ ഫ്രിഡ്ജിൻ്റെ ട്രൈ, പിന്നെ ഏഡീസ് മോസ്കിറ്റോ എന്നാണ് പൊതുവെ ഈ ഡെങ്കു പകർത്തുന്ന കൊതുകിൻ്റെ പേര്. അത് പൊതുവെ നമ്മുടെ സൂര്യ ഉദിക്കണ അവിടെയും സൂര്യ അസ്തമിക്കണ സമയത്തായിരിക്കും അതിൻ്റെ പീക്ക് ആയിട്ടുള്ള സമയം. അപ്പോൾ ആ സമയങ്ങളിൽ എപ്പോഴും ഒന്ന് ജാഗ്രത പാലിക്കുക. നമുക്ക് ഫുൾ സ്ലീവ് ഇടാൻ പറ്റുമെങ്കിൽ ഫുൾ സ്ലീവ് ആയിട്ടുള്ള വസ്ത്രം ഇടാൻ പറ്റും, അത് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ മോസ്കിറ്റോ റെപ്പലൻ്റ് പറഞ്ഞിട്ടുള്ള ക്രീം, സ്പ്രേ ഒക്കെ ഉണ്ടാവും, അത് ഉപയോഗിക്കുക. പിന്നെ കിടങ്ങ്, ഓട, ഇവരെല്ലാം മാക്സിമം അത് കവർ ചെയ്യുക, അത് ഓപ്പണാക്കി വെക്കരുത്. നമ്മൾ കമ്മ്യൂണിറ്റി ലെവൽ സോഴ്സ് റിഡക്ഷൻ എന്ന് പറയും, അതായത് നമ്മൾ ഗവൺമെന്റ് സ്പ്രേ ചെയ്യും. ഈ ഒരു പീക്ക് സീസൺ ആ സമയത്ത് ഈ ഡെങ്കു ഉള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ നോക്കിയിട്ട് നമ്മളവിടെ സ്പ്രേ ചെയ്യും. അപ്പോൾ ആ സ്പ്രേ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബ്രീഡിങ് ഏരിയക്കൊന്നും കുറയ്ക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ നമ്മൾ ഡെങ്കു കൺട്രോൾ ചെയ്യുന്ന സ്പ്രേ ഗവൺമെന്റ് ചെയ്യണമെന്ന് പിടിവാശി പിടിച്ചിട്ട് കാര്യമില്ല. ബിക്കോസ് ബ്രീഡിങ് സോഴ്സ്, അത് ഈ കൊതുക് വരുന്ന മെയിൻ സോഴ്സ് നമ്മളാണ് അവോയ്ഡ് ചെയ്യേണ്ടത്.
1: നമ്മുടെ കേരളത്തില് മഴക്കാലത്ത് ഡെങ്കുക്കൊപ്പം തന്നെ എലിപ്പനിയും വളരെയധികം ആശങ്കയാകാറുണ്ട്. ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്?
0: നമ്മളൊരു ഡ്രെയിനേജ് കൂടെ അല്ലെങ്കിൽ ഒരു ഓടയിലൂടെ നമ്മൾ നടക്കേണ്ട ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ, ഒരു 5 മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾക്കൊരു, അഥവാ നമ്മൾ അറിയാണ്ട് നമ്മുടെ കാലൊരു സ്ക്രാച്ച് വന്നു കഴിഞ്ഞാൽ, ആ ചെറിയൊരു സ്പോട്ടിൽ മതി എന്ത് ചെയ്യാൻ, നമ്മുടെ എലിപ്പനി പകരാൻ, അതായത് ലെപ്റ്റോസ്പൈറോസിസ് പകരാൻ. അപ്പോൾ ലെപ്റ്റോസ്പൈറോസിസിന്റെ ബാക്ടീരിയ, ആ അണുബാധ വരുന്നത് നമ്മുടെ എലിയുടെ മൂത്രത്തിലൂടെയാണ്. അപ്പോൾ വെള്ളക്കെട്ടിൽ ഇതെന്ത് ചെയ്യും, പൊതുവെ മിക്സ് ആവാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇത് നമുക്ക് കണ്ണിലൂടെ, തൊലി, എലി വായിലൂടെ വരാൻ ചാൻസ് കൂടുതൽ, ഇതിനാണ് നമ്മൾ പടരാൻ ചാൻസ്. അപ്പോൾ ലക്ഷണങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, വളരെ ഹൈ ഗ്രേഡ് ആയിട്ടുള്ള ഫീവർ, അതായത് ഭയങ്കര ശക്തമായിട്ടുള്ള പനി. നമ്മൾ തെർമോമീറ്റർ വീട്ടിൽ തന്നെ ചെക്ക് ചെയ്താൽ മനസ്സിലാകും, ഒരു 39-40 ഡിഗ്രി സെൽഷ്യസോളം ഭയങ്കര ശക്തമായിട്ടുള്ള പനി. അതിൻ്റെ കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു ലക്ഷണമാണ് നമുക്ക് ഭയങ്കര മസിൽ പെയിൻ ഉണ്ടാവും, പ്രത്യേകിച്ച് നമ്മുടെ വണ്ണക്കാലുകൾ, കാഫ് മസിൽസ് ഉണ്ടാവും. ഇതൊരു ടിപ്പിക്കൽ സൈനാണ്. പിന്നെ നമുക്ക് തലവേദന, കണ്ണൊക്കെ ഭയങ്കര ചുവന്ന കളർ പോലെ ആവുക, പിന്നെ ഛർദ്ദിക്കാൻ വരിക, ഛർദി. പിന്നെ ഈ അസുഖം കുറച്ച് സിവിയർ ആയി കഴിഞ്ഞാൽ, ഒരാഴ്ചത്തോളം അത് പെർസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതെന്ത് ചെയ്യും, നമുക്ക് മഞ്ഞപ്പിത്തം വരാൻ ചാൻസ് ഉണ്ട്. അപ്പം മഞ്ഞപ്പിത്തം കൂടി ഇതിലൊരു ലക്ഷണമാണ്. പിന്നെ നമ്മുടെ കിഡ്നി ഫെയിലിയർ ആവുന്ന ലക്ഷണങ്ങൾ, അതായത് മൂത്രമില്ലായ്മ, അല്ലെങ്കിൽ മൂത്രം പോകുമ്പോൾ അത് രക്തകളർ പോലെ വളരെ ഡാർക്കായിട്ട് പോണ പോലെ കാണുന്ന ലക്ഷണങ്ങൾ. അപ്പം ഇവയെല്ലാം ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഒട്ടും വൈകിക്കരുത്, ഗൂഗിൾ സെർച്ച് ചെയ്യരുത്, മാക്സിമം ഡോക്ടറെ കാണാൻ നോക്കുക.
1: അപ്പോൾ ഡോക്ടർ, നമ്മുടെ പനി, തലവേദന, അതേപോലെ

0: ശരീരവേദന പോലുള്ള ലക്ഷണങ്ങൾ കണ്ടാൽ സാധാരണ വൈറൽ ഫീവർ ആണോ അതോ ഡെങ്കു പോലുള്ള ഗുരുതര രോഗമാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം?
1: വളരെ സിമ്പിളാണ്, ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ ഈ പറയുന്ന ഒരു 6 ലക്ഷണങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. നമ്മൾ ഏതൊരു പനി വരുമ്പോഴും അത് 3 ദിവസത്തെക്കാട്ടി കൂടുതൽ സെറ്റിൽ ആവുന്നുണ്ടെന്ന് നോക്കുക. അത് സെറ്റിൽ ആവുന്നില്ല എന്നുണ്ടെങ്കിൽ, പാരസെറ്റമോൾ എടുക്കുന്നവരാണെങ്കിൽ അത് പാരസെറ്റമോൾ കഴിച്ചിട്ട് പോലും സെറ്റിൽ ആവില്ല എന്നുണ്ടെങ്കിൽ വേഗിക്കാൻ നിൽക്കരുത്. അത് 3 ദിവസത്തെ കൂടുതലാണെങ്കിൽ ഡോക്ടറെ കാണിക്കുക. രണ്ടാമത്, നമ്മുടെ കണ്ണിൻ്റെ പിൻവശം വരുന്ന നമുക്ക് ശക്തമായിട്ടുള്ളൊരു വേദന വരും. നമ്മുടെ കണ്ണിൻ്റെ ബാക്കിൽ നമ്മൾ കൈകൊണ്ട് ഒരാൾ അമർത്തുന്ന പോലെ ഒരു വേദന, റെട്രോ ഓർബൈറ്റൽ പെയിൻ എന്ന് പറയും, അതുണ്ടെങ്കിൽ. മൂന്നാമത്, നമ്മുടെ സ്കിന്നിൽ റാഷസ് ഉണ്ടാവും. റാഷസ് പറഞ്ഞാൽ നമ്മുടെ ചർമ്മങ്ങളിൽ ഈ കുത്തു കുത്തു പോലെ കാണുന്ന ഓരോരോ റെഡ് സ്പോട്സ് ഉണ്ടാവും. അത് നമ്മുടെ നെഞ്ച് ഭാഗത്തും നമ്മുടെ കൈകളിലും ഒക്കെ കാണാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ വരുന്നത് ബ്ലീഡിങ്. ബ്ലീഡിങ് പറയുന്നത് നമ്മൾ ഈ പല്ലിൻ്റെ ആ ഒരു ഭാഗങ്ങളിൽ ഗംസിനവിടെ ബ്ലീഡിങ് വരിക, മൂക്കിലൂടെ, അല്ലെങ്കിൽ മൂത്രം പോകുമ്പോൾ അത് ചുവപ്പ് കളറാവുക. ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ സ്കിന്നിൽ റെഡ് റെഡ് ആയിട്ടുള്ള സ്പോട്സ് കാണുക. പിന്നെ നമ്മളതൊരു റുട്ടീനായിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്ന് പറയും. ആ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് നമ്മൾ ക്ലോട്ടിങ് ചെയ്യുന്ന സംഭവമാണ്. ആ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഡ്രോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതും നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്താൽ നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റും. പിന്നെ സിവിയർ ആയിട്ടുള്ള കേസിലാണ് നമുക്ക് ഭയങ്കര ഛർദിയും വയറുവേദന ഉണ്ടാവും. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ എന്തൊരു കാരണം പനി വന്നാൽ പാരസെറ്റമോൾ മാത്രം എടുക്കാൻ പാടുള്ളൂ. അതും മാക്സിമം നമ്മൾ ഡോക്ടറെ കണ്ടിട്ട് അത് പ്രിസ്ക്രൈബ് ചെയ്യാം. ബിക്കോസ് ഇത് ഈ ഒരു രോഗം നമുക്ക് ലിവറിനെ ബാധിക്കാം, കിഡ്നിനെ ബാധിക്കാം. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു പനി വന്നാൽ നിങ്ങൾ പാരസെറ്റമോൾ മാത്രം എടുത്താൽ മതി. ചില ആൾക്കാർ ഐബുപ്രോഫിൻ അല്ലെങ്കിൽ ആസ്പിരിൻ ഒക്കെ യൂഷ്വലി നമ്മൾ കഴിക്കുന്നത് കാണാറുണ്ട്. അത് ഈ ഡെങ്കു സസ്പെക്ട് ചെയ്യുന്ന കേസിൽ അത് എന്ത് ചെയ്യും, ഈ ബ്ലീഡിങ് കാര്യങ്ങൾ വേഴ്സ് ആക്കും. അപ്പൊ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
0: അപ്പോൾ പനി വന്നാൽ ഉടനെ തന്നെ ആന്റിബയോട്ടിക്സ് കഴിക്കണം, ഈ ഒരു പ്രവണത ശരിയാണോ?
1: വളരെ നല്ലൊരു ചോദ്യമാണ്. ആന്റിബയോട്ടിക് നമ്മൾ മനസ്സിലാക്കുക, അതൊരു മാജിക് ഇറേസർ അല്ല. അവർ ആന്റിബയോട്ടിക് എടുത്തു രോഗം മാറുന്നു, അല്ലെങ്കിൽ രോഗത്തിന്റെ ആകൃതി കുറയുന്നു എന്ന് പ്രതീക്ഷിച്ച ആൾക്കാർ ഫാർമസി പോയിട്ട് ഏതൊരു ബേസിക്കായി കാണുന്ന മെഡിസിൻസ് പൊതുവെ കഴിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട്. ഒരു തെറ്റായ ഒരു ആന്റിബയോട്ടിക് കഴിക്കുന്നത് അത് ആന്റിബയോട്ടിക് കഴിക്കണേക്കാൾ ഭക്ഷണമാകും. പറയാൻ കാരണം എന്താ വെച്ചാൽ, ഈ ഡെങ്കു പനി, ഞാൻ പറഞ്ഞ ഈ ഡെങ്കു പനി, വൈറൽ പനി അല്ല, അതായത് ഡെങ്കു പനി, ചിക്കൻ ഗുനിയ, നമ്മുടെ സാധാരണ ജലദോഷപ്പനി, ഫ്ലൂ, ഇൻഫ്ലുവൻസ പറയുന്ന ഈ വൈറൽ ഇൻഫെക്ഷൻസ് ആണ് അവരൊക്കെ. ഈ വൈറൽ ഇൻഫെക്ഷൻസ് നമ്മൾ ഒരിക്കലും ആന്റിബയോട്ടിക് കൊടുത്തിട്ട് കാര്യമല്ല. ബിക്കോസ് ആന്റിബയോട്ടിക് കൊല്ലുന്നത് ബാക്ടീരിയ എന്നുള്ള അണുക്കളാണ്, വൈറസിനെ അല്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ഡോക്ടർ ഇവാലുവേറ്റ് ചെയ്താൽ മാത്രം അത് ടൈഫോയിഡ് ആണോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എലിപ്പനിയാണോ, അല്ലെങ്കിൽ ഈ വൈറൽ പനി കാരണം ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വരും, ആ ഒരു പനിയാണോ നോക്കിയിട്ട് മാത്രമേ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത ആന്റിബയോട്ടിക് കഴിക്കാൻ പാടുള്ളൂ. സെൽഫ് മെഡിക്കേഷൻ ഒരിക്കലും, നമ്മൾ ഫാർമസി പോയി കഴിക്കുന്ന, വാങ്ങിച്ച് കഴിക്കുന്ന ആന്റിബയോട്ടിക്സ് യാതൊരു കാരണവശാലും കഴിക്കരുത്. ഇത് നല്ലൊരു പ്രാക്ടീസ് അല്ല. പറയാൻ കാരണം, ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇപ്പം ഇന്ത്യയിൽ വളരെ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ലെവലിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ്. അത് എന്താ സംഭവം വെച്ചാൽ, നമ്മൾ അനാവശ്യമായിട്ടുള്ള ആന്റിബയോട്ടിക്സ് കഴിച്ച് കഴിച്ച് നമുക്ക് പൊതുവേ കാണപ്പെടുന്ന അണുക്കൾ ഈ ആന്റിബയോട്ടിക്സിനെ റെസിസ്റ്റൻസ് വരാൻ തുടങ്ങി. അപ്പം നമുക്ക് ഒരു ചെറിയ ആന്റിബയോട്ടിക് കൊടുത്തിട്ട് വലിയ ആന്റിബയോട്ടിക്സ് വരെ കൊടുത്തിട്ട് ഇപ്പോൾ എഫക്റ്റ് വരുന്നത് കാണാറില്ല. ഞാൻ വീണ്ടും പറയുകയാണ്, സെൽഫ് മെഡിക്കേഷൻ, സ്വന്തമായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യുന്ന ആന്റിബയോട്ടിക് മേജർ കോൺട്രിബ്യൂട്ടർ ആണ്, അത് മാക്സിമം അവോയ്ഡ് ചെയ്യുക.
0: ഈ രോഗസാധ്യതകൾ കുട്ടികൾക്കും അതേപോലെ തന്നെ വയസ്സായ ആളുകൾക്കുമാണ് കൂടുതലായി അപകട സാധ്യത നേരിടുന്നത്. ഇവർക്കായിട്ടുള്ള പ്രത്യേക മുൻകരുതൽ എന്തൊക്കെ എടുക്കാൻ പറ്റും?
1: നല്ലൊരു ചോദ്യമാണ്. ബിക്കോസ് നമ്മൾ കുട്ടികളെയും മുതിർന്നതായിട്ടുള്ള വാർദ്ധക്യമായിട്ടുള്ള ലെവലിലെ ആൾക്കാരെയും നമ്മൾ അഡൾട്ട്സിനെ പോലെയാണ് നമുക്ക് ഈ പനികൾ നമ്മളെല്ലാം സെയിം ആയിട്ട് കാണുന്നത്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഒരു 70 വയസ്സുകാരൻ്റെ 38 ഡിഗ്രി സെൽഷ്യസ് ഉള്ള പനി, സാധാരണ നമുക്ക് തരുന്ന ഒരു പനി, ഒരു 30 വയസ്സുകാരനെക്കാളി 10 ഇരട്ടി മടങ്ങ് സീരിയസ് ആവും. അപ്പോൾ ഏറ്റവും പ്രായമുള്ള ആൾക്കാരിൽ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാ വെച്ചാൽ, ഫീവർ എറ്റിപ്പിക്കൽ എന്ന് പറയും. അതായത് നമ്മൾ സാധാരണ കാണുന്ന പോലെ അതിൻ്റെ ശരീരം ചൂട്, ക്ഷീണം അങ്ങനെയൊന്നല്ല. അവർക്ക് കാണുന്നത് ഈ പനിയേക്കാൾ, ശരീരത്തിൽ ചൂടിനേക്കാൾ കാണുന്നത് ഒരു കൺഫ്യൂഷൻ, പെട്ടെന്ന് അവരുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റം വരുത്തുക, ഒരു കൺഫ്യൂഷൻ, നമ്മൾ പറയണ പോലെ നമ്മൾ റെസ്പോണ്ട് ചെയ്യില്ല. പിന്നെ പൊതുവേ ഉള്ളൊരു ശരീരത്തിലെ മാരകമായിട്ടുള്ളൊരു ക്ഷീണം വരാം. കാരണം വെച്ചാൽ അവർക്ക് ഈ ഒരു ചെറിയൊരു പനി മതി അവരുടെ ശരീരത്തിലുള്ള വെള്ളം ഭയങ്കര പെട്ടെന്ന് കുറയാൻ, ഡീഹൈഡ്രേഷൻ വരും. അപ്പം ഇത് കാരണം വരുന്ന കൺഫ്യൂഷൻസ് ആണ്. അത് ബി പി ഡ്രോപ്പ് ആവും, കിഡ്നി ഫെയിലർ വരെ റിസ്ക് ഉണ്ട്. പിന്നെ ഈ ആൾക്കാർക്ക് പൊതുവേ ഈ ഷുഗർ, പ്രഷർ, ഹാർട്ടിൻ്റെ കണ്ടീഷൻസ് ഉള്ള ആൾക്കാരായിരിക്കാം പൊതുവെ. ഇങ്ങനത്തെയുള്ള ആൾക്കാർക്ക് ഈ പനി വരുമ്പോൾ കുറച്ചുകൂടി ഹയർ റിസ്ക് ആയിരിക്കും. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ കുറച്ചുകൂടി ആംപ്ലിഫൈ ചെയ്തിട്ടായിരിക്കും, കുറച്ചുകൂടി 2 ഇരട്ടി രീതിയിലായിരിക്കും ഇതിൻ്റെ ആകൃതിയിൽ ലക്ഷണങ്ങൾ വന്നു തുടങ്ങുക. അതേപോലെ തന്നെ

0: ശ്രദ്ധിക്കേണ്ട വെച്ചാൽ ഇവര് എടുക്കുന്ന ചില മെഡിസിൻസ് എന്ത് ചെയ്യും, പ്രത്യേകിച്ച് നമുക്ക് ബി പിക്ക് ഉള്ള ഡയോറിറ്റിക്സ് എന്ന് പറയും, നീര് കുറയാനുള്ള മെഡിസിൻസും ഈ പനി വരുന്ന സമയത്ത് എടുക്കുമ്പോൾ എന്ത് ചെയ്യാം, ഈ ഡീഹൈഡ്രേഷൻ പെട്ടെന്ന് വേഴ്സ് ആവും. ഇനി കുട്ടികളിൽ കാണുന്ന ലക്ഷണങ്ങൾ, അവർക്ക് പനി പെട്ടെന്നതിന് നേരെ ഓപ്പോസിറ്റ് നിങ്ങൾ വിചാരിച്ചാൽ മതി, രണ്ട് രണ്ട് എക്സ്ട്രീമാണ്. അപ്പോൾ കുട്ടികളുടെ കേസിൽ പനി ഭയങ്കര ഹൈ ആയിരിക്കും, അവർക്ക് ഭയങ്കര ഹൈ ആയിട്ടുള്ള ഹൈ ഡിഗ്രി നല്ല ശക്തമായിട്ടുള്ള ചൂടുള്ള പനി പോയിട്ട് അപസ്മാരം വരെ വരാൻ ചാൻസ് ഉണ്ട്. രണ്ടാമത് കാണുന്നത് നമ്മൾ അവരെ ശ്രദ്ധിക്കുക, അവർ കുട്ടികൾക്ക് പനി വന്നു കഴിഞ്ഞാൽ അവരുടെ ശരീരത്തിൽ വെള്ളം കുറവാണ് നോക്കുക. അത് ഈ സിമ്പിളായിട്ടുള്ള ഒരു മൂന്ന് കാര്യങ്ങൾ നോക്കിയാൽ മതി. നമ്മൾ അവരുടെ നാവ് നോക്കുക, നാവ് ഭയങ്കര ഡ്രൈ ആണോ നോക്കുക, പിന്നെ വളരെ ചെറിയ കുട്ടികൾക്ക് വളരെ കുറച്ച് കണ്ണുനീരേ വരുന്നുള്ളൂ, പിന്നെ മൂത്രം അധികം ഒഴിക്കുന്നുണ്ടാവില്ല. ഇതൊക്കെ ഡീഹൈഡ്രേഷൻ്റെ ലക്ഷണങ്ങളാണ്. എന്തിനു വന്നാലും നമ്മൾ ഒ ആർ എസ് കൊടുക്കുക. പൊതുവെ ഇങ്ങനത്തെ കുട്ടികൾക്ക് ചിലപ്പോൾ നേരെ ഛർദ്ദിലോ വയറ്റിൽ നോക്ക് വരും, അപ്പോൾ നിർബന്ധമായിട്ടും ഒ ആർ എസ് കൊടുക്കണം. ഒ ആർ എസ് പറയണത് ഗവൺമെൻറ് അപ്രൂവ് ചെയ്ത പാക്കറ്റിലുള്ള ഒ ആർ എസ് ആയിരിക്കും. പല തട്ടിപ്പ് രീതിയിലും ഒ ആർ എസ്സുകൾ വരുന്നുണ്ട്, അത് കാര്യമായിട്ടുള്ള നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് നോക്കിയിട്ട് വേണം വാങ്ങാൻ. പിന്നെ അതേപോലെ കുട്ടികൾക്ക് നമ്മൾ ഈ മുതിർന്നവർക്ക് കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്സോ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന പാരസെറ്റമോൾ പോലും നമ്മൾ അതിൻ്റെ ഒരു റാൻഡമായിട്ട് ഗസ് ചെയ്തിട്ട് കൊടുക്കരുത്.
1: ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മഴക്കാല രോഗങ്ങളുടെ എണ്ണം കൂടിയിട്ടുണ്ടോ?
0: അപ്പോ നമ്മൾ ഒരു ഡോക്ടറായി ഞാൻ ഈ വാർഡിൽ കാണുന്നത് പണ്ട് കാണുന്ന ഡെങ്കി കേസിന്റെ പോലെയുള്ള രീതിയിലുള്ള പാറ്റേൺ അല്ല, ഇപ്പൊ ആകെ മൊത്തം മാറിയിട്ടുണ്ട്. ബിക്കോസ് നമ്മൾ ഈ രണ്ട് നമ്പേഴ്സും അതിന്റെ ജിയോഗ്രഫിയും എൻ്റയർലി മാറിയിട്ടുണ്ട്. അപ്പോൾ ഡെങ്കി നേരത്തെ പറയുന്നത് നമ്മളെ ഒരു അർബൻ ഏരിയസിലാണ് കൂടുതൽ കാണാം, ഇപ്പോൾ റൂറൽ ഏരിയസിൽ പോലും ഇപ്പോൾ കാണാറുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഈ നമ്മുടെ ഈ ലെപ്റ്റോസ്പൈറോസിസ് പറയണ എലിപ്പനി, അത് ഫ്ലഡ് സീസണിലാണ് ഏറ്റവും കൂടുതൽ സ്പൈക്ക് ചെയ്യണത്. ഞാൻ നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച പോലെ നമ്മൾ വെള്ളക്കെട്ടിലൂടെ നടക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ തൊലിയിലൂടെ, സ്ക്രാച്ചായ തൊലിയിലൂടെയാണ് ഈ ലെപ്റ്റോസ്പൈറോസ് അഥവാ എലിപ്പനീൻ്റെ അണുക്കൾ പെട്ടെന്ന് കയറുക. അപ്പോൾ നമ്മളിപ്പോൾ ഈ സിവിയർ ഡെങ്കി ഹെമറേജിക് ഫീവർ എന്നൊക്കെ പറയും. അപ്പോൾ ഡെങ്കി വഷളായിട്ട് നമ്മൾ ഫുൾ ബ്ലീഡിംഗ് ആയിട്ട് ഇതുപോലെ വരുന്നതും ഈ കേസസ് നമ്മൾ മെഡിക്കൽ ഐ സിയുയിൽ കൂടുതൽ കാണാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കേസുകളിൽ എന്താ സംഭവിക്കണ വെച്ചാൽ പണ്ടത്തെ പോലെയല്ല, ഒരു ഒന്നോ രണ്ടോ ദിവസം ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ടല്ല ആൾക്കാർ ഹോസ്പിറ്റലിൽ വരുന്നത്. അവർ ചിലപ്പോൾ ഈ അസുഖം വന്നതിൻ്റെ ഫസ്റ്റ് ഡേ അടക്കം നേരെ ഐ സിയുയിൽ വരെ പോകുന്ന ട്രെൻഡാണ് ഇപ്പോൾ കാണുന്നത്.
1: ഒരു കുടുംബത്തിൽ മഴക്കാല രോഗങ്ങൾ തടയാൻ ദിവസേന ചെയ്യേണ്ടിയിരുന്ന ലളിതമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്?
0: 5 മിനിറ്റിൽ ഒരു ഫാമിലി ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 5 ഹോസ്പിറ്റൽ വിസിറ്റുകൾ നമുക്ക് ഒഴിവാക്കാം. സോ ഒരു ചെക്ക് ലിസ്റ്റ്, നമ്മൾ രാവിലെ എണീക്കണമെങ്കിൽ നമ്മൾ വീടിൻ്റെ ചുറ്റും നമുക്ക് ചുറ്റുപാടുള്ള വെള്ളക്കെട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ നോക്കുക, ആ വെള്ളക്കെട്ടുകളൊക്കെ എന്ത് ചെയ്യുക, മാക്സിമം അത് ഒഴിവാക്കി കളയുക. രണ്ടാമത് ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം നല്ലോണം തിളപ്പിച്ച് ആ തിളപ്പിച്ച വെള്ളം മാത്രം കുടിക്കാൻ പറ്റും. പിന്നെ ഹാൻഡ് വാഷ്, നമ്മൾ ടോയ്ലറ്റിൽ പോകുമ്പോഴും അതിന് വരുമ്പോഴും അതിന് ശേഷം പിന്നെ അതുപോലെ തന്നെ പുറത്തു പോയി വന്നതിനാലൊക്കെ ഹാൻഡ് വാഷിങ് എപ്പോഴും ഒരു ശീലമാക്കാൻ നോക്കുക. പിന്നെ വൈകുന്നേരങ്ങളിൽ ഇപ്പം എന്ത് ചെയ്യുക, നമ്മൾ ജനലുകളൊക്കെ എന്തെങ്കിലും ക്ലോസ് ചെയ്യുക. മോസ്കിറ്റോ റെപ്പല്ലെ ഞാൻ പറഞ്ഞില്ല, കൊതുകിനെ റെപ്പല്ലേ നമുക്ക് ഓയിൻമെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പൊരുത്താവുന്നതാണ്. രാത്രി നമ്മൾ കിടക്കുമ്പോൾ നമുക്കൊരു മോസ്കിറ്റോ നെറ്റവർ സംഭവമുണ്ട്. നമുക്ക് ആമസോണിലൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള വില പൈസ ഉള്ളവർ അതൊരു ബെഡ് മൊത്തം കവർ ചെയ്യണ പോലെ ഒരു മോസ്കിറ്റോ നെറ്റവർ സംഭവമുണ്ട്. ആ മോസ്കിറ്റോ നെറ്റ് ഇട്ട് കടന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഈ വലിയ കൊതുകൾ കാരണമുള്ള അസുഖങ്ങൾ കിട്ടാൻ ചാൻസ് കുറവാണ്. പിന്നെ എല്ലാ ആഴ്ചയിലും ജസ്റ്റ് ഒന്ന് നമ്മൾ നിങ്ങൾക്ക് ടാങ്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് നോക്കുക, അതെന്തെങ്കിലും കലർന്നിട്ടുണ്ടോ, എന്തെങ്കിലും അതിൽ ഭയങ്കര പൂറാണോ അനഹൈജ് ചെയ്യണോ നോക്കുക, അതുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കുക. പിന്നെ പനി 2 ദിവസത്തെക്കാട്ടി കൂടുതലുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. ഇതൊരു ഒരു ശീലമാക്കി കഴിഞ്ഞാൽ, ഫാമിലി ആയിട്ട് മൊത്തം ഒരു ശീലമാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ സ്മൂത്ത് ആയിട്ട് അനാവശ്യമായിട്ടുള്ള ഹോസ്പിറ്റൽ വിസിറ്റ് ഒഴിവാക്കാം.
1: മഴക്കാലത്ത് ചിലർക്ക് ക്ഷീണം, അലസത, മൂഡ് സ്വിങ്സ് എന്നിവ അനുഭവപ്പെടാറുണ്ട്. ഇതിന് ആരോഗ്യപരമായ എല്ലാ കാരണങ്ങളും ഉണ്ടോ?
0: ഇതിനൊരു മടി എന്നുള്ളതിൽ നമ്മൾ ടാഗ് ചെയ്യേണ്ട ആവശ്യമില്ല, ഇതൊരു നോർമൽ ബയോളജിയാണ്. പറയാൻ കാരണം, ഇത് ആക്ച്വലി ഒരു 3-4 മെക്കാനിസം ഉണ്ട് എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്നുള്ള കാരണങ്ങളുണ്ട്. ഒന്നാമത്, നമുക്ക് ഈ മഴക്കാലം വരുമ്പോൾ നമ്മുടെ സൂര്യരശ്മി കിട്ടാനുള്ള ചാൻസസ് വളരെ വളരെ കുറഞ്ഞു. അപ്പോൾ അതിൽ നമ്മളെ വിറ്റാമിൻ ഡി എന്നുള്ളൊരു ഹോർമോൺ ഉണ്ട്, ആ വിറ്റാമിൻ കുറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, മൂഡിനെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പോൾ അത് കാരണം ഈ ഒരു സൂര്യരശ്മി കാരണമുള്ള ഒരു ഹോർമോൺ, ഒരു വേറൊരു ഹോർമോണ് കൂടി നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യും, സെറോട്ടോണിൻ എന്ന് പറഞ്ഞിട്ട്. അതൊരു നമുക്ക് നല്ലൊരു ഹോർമോണാണ്, ആ ഹോർമോൺ കൂടി കിട്ടാണ്ടാവും. അപ്പോൾ ഈ ഒരു മഴക്കാലങ്ങളിൽ വിറ്റാമിൻ ഡി കുറയുന്നു, ഈ സെറോട്ടോണിൻ എന്ന് പറഞ്ഞ സംഭവം കുറയുന്നു, പിന്നെ ഇത് കാരണം നമ്മളെ ചുറ്റുപാടുള്ള ബാരോമെട്രിക് പ്രഷർ എന്ന് പറയും, ആ പ്രഷർ ചെറുങ്ങനെ കുറയുമ്പോൾ ചില ആൾക്കാർക്ക് ജോയിനിലുള്ള പെയിനും പിന്നെ തലവേദനയൊക്കെ വരാറുണ്ട്. പിന്നെ ഇതുപോലെ തന്നെ രാവിലെ നമ്മൾ സൂര്യൻ കുറയുന്ന സ്ഥിതിക്ക് രാത്രിയുള്ള നമ്മൾ മെലട്ടോണിൻ എന്ന് പറഞ്ഞ ഹോർമോണും കുറയും. അപ്പോൾ ഇത് മൊത്തത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരു മാനസികമായിട്ടുള്ള ഒരു ഒരു വിഷമം പോലെ ഒരു കാരണം

0: അങ്ങനത്തെ ഒരു വിഷമം, ഒരു വലിയൊരു ഹാപ്പിനെസ് തോന്നൂല, ജനറൽ ആയിട്ടുള്ള ക്ഷീണം, തലവേദന, ഒരു സുഖമില്ലായ്മ. ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് സീസണൽ എഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയും. ഇത് വളരെ ഒരു മൈൽഡ് ഫോമാണ്. അത് പൊതുവെ നമ്മൾ ഈ യു എസും യു കെയിലൊക്കെ കാണുന്ന പോലെ ഒരു വിന്റർ സീസൺ ഒക്കെ ആകുമ്പോൾ ആ രാജ്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഇത് നല്ല രീതിയിൽ കാണാറുണ്ട്. നമ്മുടെ നാട്ടിലത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കാറില്ല, പക്ഷെ അത് സ്ട്രോങ് ആയിട്ട് നമ്മളത് ആ രാജ്യങ്ങളിൽ കാണാറുണ്ട്. പക്ഷെ ഇതിന് നമുക്ക് വഴിയില്ലായെന്നില്ല, നമുക്ക് ഇതിനെ കൗണ്ടർ ചെയ്യാം. എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഉള്ളിൽ നിന്ന് എക്സസൈസ് ചെയ്യാം. എക്സസൈസ് പറയുമ്പോൾ മാരകമായിട്ടുള്ള എക്സസൈസ് വേണമെന്നൊന്നുമില്ല, നമുക്ക് നടക്കാം, ഉള്ളിൽ നിന്ന് തന്നെ നടക്കാം. ജസ്റ്റ് യോഗ പോലാണെങ്കിൽ യോഗ ചെയ്യാം, ജസ്റ്റ് നമ്മുടെ ബോഡിനൊന്ന് ഹീറ്റ് ആക്കിയാൽ മതി. രണ്ടാമത് ഈ ഒരു സമയങ്ങളിൽ എന്തായാലും വൈറ്റമിൻ ഡി നമ്മൾ ചെക്ക് ചെയ്തിട്ട് വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് എടുക്കുക, അതിനുള്ള ഗുളിക എടുക്കുക ഡോക്ടറെ കാണിച്ചിട്ട്. പിന്നെ നമ്മൾ ഉള്ളിലുള്ള ലൈറ്റ് അത്യാവശ്യം നല്ല സ്ട്രോങ് ലൈറ്റ് ഇടുക, വാം ലൈറ്റ് ഇട്ടാൽ മതി കുറച്ച് സ്ട്രോങ് ആയിട്ട്. പിന്നെ നമ്മൾ ഈ ഒരു സമയങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ സോഷ്യൽ കണക്ഷൻസ് മെയിൻറ്റെയിൻ ചെയ്തിട്ട്, സോ ദാറ്റ് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് നമുക്ക് ഒരു വിഷമം വെറുതെ ഉണ്ടായി പോലും നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യാതിരിക്കില്ല. ഈ നാല് കാര്യങ്ങളാണ് വലിയ ചെലവില്ലാത്ത സംഭവങ്ങളാണ്, പക്ഷെ നമുക്ക് ഈസിലി നമുക്കിത് കോമ്പാക്ട് ചെയ്യാൻ പറ്റും.
1: അപ്പോൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ മഴക്കാലത്തെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ അവഗണിക്കുന്ന ഒരു കാര്യം അതെന്താണ്?
0: ഒരു ഡോക്ടറായി ഞാൻ ഒരൊറ്റ ആൻസർ ഞാൻ തരുള്ളൂ, ഹൈഡ്രേഷൻ. നമ്മൾ നേരാവണ്ണം വെള്ളം കുടിക്കാറില്ല. ജനങ്ങൾ മഴ കാണും, നല്ല തണുപ്പുള്ള പോലെ തോന്നും, അങ്ങനെ ദാഹമില്ലല്ലോ, വെള്ളം കുടിക്കേണ്ട, അതിൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല. അത് തെറ്റാണ്. ബിക്കോസ് മഴക്കാലത്ത് ഞാൻ പറഞ്ഞ പോലെ മഴക്കാലത്ത് വെറും മഴ മാത്രമല്ല വേണത്, നമ്മൾ ചുറ്റുപാട് നമ്മൾ ആ പുഴുക്ക് കൂടുന്നു, പനി വരാനുള്ള ചാൻസ് കൂടുന്നു. അപ്പോൾ ആ പനിയിലൂടെ നമ്മൾ സ്വെറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇല്ലാത്ത വെള്ളം ഒരു പനി വരാൻ ട്രിഗർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്നാണ് നമുക്ക് ഡീഹൈഡ്രേഷനിലോട്ട് പോകുന്നത്, നമ്മുടെ ശരീരത്തിൽ വെള്ളമില്ലായ്മ വരുന്നത്. അപ്പോൾ ഈ ഡീഹൈഡ്രേഷൻ കാരണം എന്ത് ചെയ്യും, നമ്മുടെ ഈ പനി വന്നു കഴിഞ്ഞാൽ നമ്മുടെ അസുഖം പെട്ടെന്ന് മാറാനുള്ള ചാൻസ് വീണ്ടും കുറഞ്ഞു. അത് കുറയുമ്പോൾ എന്ത് ചെയ്യും, അത് വീണ്ടും കിഡ്നിക്ക് സ്ട്രെസ്സാവും. അപ്പം അതുകൊണ്ട് ഞാൻ വീണ്ടും നേരത്തെ പറഞ്ഞ സൂചിപ്പിച്ച പോലെ പറഞ്ഞത് ഒരു 2-3 ലിറ്റർ വെള്ളം നിങ്ങൾ ദാഹിച്ചാൽ ഇല്ലെങ്കിൽ നിങ്ങൾ കുടിക്കാൻ നോക്കുക. അപ്പോൾ വയറ്റിന്ന് പോക്കും അല്ലെങ്കിൽ ശർദിയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക, നിർബന്ധമായിട്ട് ORS ആയിട്ട് കൊടുക്കുക. അപ്പോൾ അത് ORS പൊടിയായിട്ട് കിട്ടി നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നാരങ്ങ ഉപ്പിട്ടിട്ട് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് വെള്ളം കലക്കി കുടിക്കുക. അത് ടെമ്പററി ആയിട്ടുള്ള മെഷറാണ്, പക്ഷേ ഇത് ഈ ലക്ഷണങ്ങൾ വന്നതിനാൽ നിർബന്ധമായിട്ട് ഞാൻ വീണ്ടും പറയാണ്, എന്ത് ചെയ്യണം, ഡോക്ടറെ കാണിക്കുക. ഒന്നിനും വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്, എസ്പെഷ്യലി ഈ ഒരു സീസണിൽ നമ്മളിതൊന്നും വെയിറ്റ് ചെയ്യാൻ നിൽക്കരുത്.
1: അപ്പോൾ ഡോക്ടർ, നമ്മൾ ഈ ഒരു എപ്പിസോഡിന്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ മഴക്കാലത്ത് ആരോഗ്യകരമായി തുടരാൻ ജനങ്ങളോട് ഡോക്ടർക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാന സന്ദേശം അതെന്താണ്?
0: നമ്മൾ അറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മഴ ഒരു ശത്രുവല്ല, ഒരിക്കലില്ലായ്മയാണ് യഥാർത്ഥ ശത്രു. കേരളത്തിൽ മഴ ജീവന്റെ ഒരു ഭാഗമാണ്. ഞങ്ങൾ ഡോക്ടർമാർ ഈ സീസണിൽ ആശുപത്രികളിൽ കൂടുതൽ ബിസിയാവും. ഇത് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല. ഭൂരിഭാഗം കേസസ് ഞാൻ ബിലീവ് ചെയ്യണു നമുക്കത് തടയാൻ പറ്റുന്നതാണ്. അതെങ്ങനെയൊക്കെ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശുദ്ധമായിട്ടുള്ള വെള്ളം കുടിക്കുക, ഈ കൊതുവിനെ വളരാനുള്ള ചാൻസ് ഒഴിവാക്കുക, നമ്മൾ സ്വയം നമ്മൾ നന്നായിട്ട് പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഞാൻ പറഞ്ഞ പോലെ പുറത്തു പോയി വന്നതിനെ കൈയൊക്കെ സോപ്പിട്ട് വാഷ് ചെയ്യുക, ജാഗ്രത പാലിക്കുക. നേരത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ലക്ഷണങ്ങൾ തോന്നിയാൽ ഡിലേ ആക്കാണ്ട് മാക്സിമം ഡോക്ടറെ നേരത്തെ കാണിക്കുക. ഈ നാല് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ ഈ മഴക്കാലത്ത് ഏതൊരു, ഞാൻ വിശ്വസിക്കുന്നു, ഏതൊരു മാരകമായിട്ടുള്ള അസുഖം ജനങ്ങൾക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഈ റേഡിയോയിലെ ഒരു മെസ്സേജ്, എനിക്ക് ഒരു മെസ്സേജ് ഒരാൾ കേട്ടുകൊണ്ട് ഒരാൾ ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ ഒരു ഹോസ്പിറ്റൽ വിസിറ്റ് ഒഴിവാക്കും. അത് തന്നെയാണ് ഇന്നത്തെ ഉദ്ദേശം.
1: അപ്പോൾ ഇത്രയും ഉപകാരപ്രദമായ കാര്യങ്ങൾ പങ്കുവച്ചതിന് ഡോക്ടർ തഹ്സിൻ ബഷീർ സാറിന് ഒരിക്കൽ കൂടി നന്ദി. മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആരോഗ്യ കാര്യങ്ങളെക്കുറിച്ചും രോഗപ്രതിരോധ മാർഗങ്ങളെക്കുറിച്ചും വളരെ ഉപകാരപ്രദമായ വിവരങ്ങൾ ഇന്ന് അദ്ദേഹം നമ്മൾക്കിടയിൽ പങ്കുവച്ചു. പ്രിയ ശ്രോതാക്കളെ, ചെറിയ മുൻകരുതലുകൾ പോലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും പാലിക്കുകയും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ സമയത്ത് തന്നെ ചികിത്സ തേടുകയും ചെയ്യുക. സൗഖ്യം ആരോഗ്യ പരിപാടിയിൽ ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഹനാൻ ഫാത്തിമ. ആൻഡ് ഹാവ് എ ഹെൽത്തി മോൺസൂൺ സീസൺ. നമസ്കാരം.
2: സൗഖ്യം ആരോഗ്യം നമ്മളിലൂടെ.

0: റേഡിയോ കൊച്ചി 90 FM കഥായനം പരിപാടിയിൽ ഇന്ന് കേൾക്കാം എബിൻ ക്രിസ്റ്റി ടൈറ്റസ് എഴുതിയ വീട് ഏകാന്തതയിലാണ് എന്ന ചെറുകഥ. കഥാവതരണം ടാനിയ ലൂയിസ്.
1: ജീവൻ രസകരമായിട്ടുള്ള കാർട്ടൂണുകൾ കണ്ടുകൊണ്ട് തൻ്റെ എ സി റൂമിൽ ഇരിക്കുകയായിരുന്നു. അവന് വളരെ ബോറടിച്ചു തുടങ്ങി. കാർട്ടൂൺ ഒഴിവാക്കിയിട്ട് ജീവൻ ഇന്റർനെറ്റിൽ ഓരോ ചിത്രങ്ങൾ സ്ലൈഡ് ചെയ്തു തുടങ്ങി. പെട്ടെന്നൊരു ചിത്രം പ്രത്യക്ഷപ്പെട്ടു. ഒരു മരത്തിൻ്റെ

ആ മരത്തിൻ്റെ മുകളിലായി ദ പ്രഷ്യസ് വൺ എന്ന ഒരു തലക്കെട്ടുണ്ട്. ജീവൻ അത്ഭുതത്തോടെ ആ ചിത്രം നോക്കിയിരുന്നു. എന്താണ് ഈ സംഭവം? എന്താണ് ഈ സാധനം? ഇതിനു മുന്നേ കണ്ടിട്ടില്ലല്ലോ. കാണാൻ നല്ല ചേലുണ്ടല്ലോ. സ്മാർട്ട് ഫോണുമായി ജീവൻ മമ്മിയുടെ അടുത്തേക്കെത്തി. മമ്മി, ഡു യു എവർ സീൻ ദിസ്? ഐ നെവർ സീൻ ദിസ് തിങ് ബിഫോർ. ഡു യു ഹാവ് എനി ഐഡിയ അബൌട്ട് ദിസ്? അമ്മ കാതിലുണ്ടായിരുന്ന ഹെഡ്ഫോൺ മാറ്റി. ചെറു പുഞ്ചിരിയോടെ അവർ മറുപടി പറഞ്ഞു. ഡിയർ, ഇതാണ് മരം. ഇത് കാണണമെങ്കിൽ നമ്മൾ പുറത്തു പോകണം. വീടിന് പുറത്താണ് മരമുണ്ടാവുക. അമ്മയുടെ തുടർ സംസാരം കേൾക്കാൻ നിൽക്കാതെ ജീവൻ രണ്ടാം നിലയിലെ ജനാലയുടെ അടുത്തേക്ക് ഓടി. ഏഴു വയസ്സുകാരനായ ജീവനുള്ള ജനാല അല്ലായിരുന്നു അത്. അടുത്തുണ്ടായിരുന്ന സ്റ്റഡി ടേബിൾ പിടിച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറി അവൻ ജനാല തുറന്നു. പ്രതീക്ഷിച്ചതല്ല കണ്ടത്. ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ മരങ്ങളെ മറച്ചിരിക്കുകയാണെന്ന് അവന് തോന്നി. എങ്ങനെയെങ്കിലും വീടിൻ്റെ പുറത്ത് കടന്ന് ആ മരം കണ്ടുപിടിക്കണം. ജീവന്റെ ലക്ഷ്യം അതായി. വീടിൻ്റെ മുൻപിലെ വാതിലിലേക്ക് അവൻ ഓടുകയായിരുന്നു. വാതിൽ പാതി തുറന്ന നിലയിലായിരുന്നു. തൻ്റെ ആഗ്രഹം പകുതി നടത്താൻ സാധിക്കും എന്ന പ്രതീക്ഷയിൽ അവൻ ആ വാതിലിൻ്റെ അരികിലേക്ക് ഓടി. പെട്ടെന്ന് അവൻ്റെ അച്ഛൻ ആ ഡോറടച്ചു, തൻ്റെ ആഗ്രഹത്തിൻ്റെ വാതിലടച്ചതുപോലെ. അവൻ നിരാശയിലായി. ആ ഡോറിനി എപ്പോൾ തുറക്കുമെന്നറിയില്ലായിരുന്നുവെങ്കിലും അവൻ കാത്തിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വാഹനം വീടിൻ്റെ മുൻവശത്തേക്ക് വരുന്നത് അവൻ കണ്ടു. വൈകുന്നേരത്തേക്കുള്ള ഭക്ഷണവുമായൊരു മനുഷ്യൻ വാഹനത്തിൽ നിന്നിറങ്ങി. അച്ഛൻ വാതിൽ തുറന്ന് ഭക്ഷണം മേടിക്കാൻ പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. തക്കം നോക്കി ജീവൻ അവൻ്റെ ആഗ്രഹത്തിന് അരികിലേക്ക് ഓടി. ജീവൻ ചുറ്റിനും നോക്കി. കെട്ടിടങ്ങൾ മാത്രം. ബിൽഡിങ്ങുകൾക്കിടയിലൂടെ അവൻ കുറെ ഓടി. എവിടെയും ഒരു മരവും കണ്ടില്ല. ചില വിദ്യാർത്ഥികൾ ഫോണിൽ നോക്കി ഇയർഫോൺ സെറ്റ് ചെയ്ത് പാട്ടും ആസ്വദിച്ച് നടക്കുന്നു. ഒരാൾ മറ്റൊരാളെ നോക്കാതെയാണ് നടക്കുന്നത്. ഇവരോട് ചോദിക്കാമെന്ന് വെച്ചാൽ നടക്കില്ലല്ലോ. ഇനി എന്തു ചെയ്യും? കുറച്ചുകൂടി പോയി നോക്കാം. അപ്പോഴേക്കും ജീവൻ ഏകദേശം നടന്ന് തളർന്നിരുന്നു. പെട്ടെന്ന് വളരെ പ്രായമുള്ളൊരു മനുഷ്യൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം ഒരു ബെഞ്ചിൽ ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണ്. ജീവൻ ചിന്തിച്ചു, എല്ലാവരും പല തിരക്കിലാണ്, എന്തുകൊണ്ടാണ് ഈ മുത്തശ്ശൻ മാത്രം ഒന്നും ചെയ്യാത്തത്? ഗ്രാൻഡ് പാ, ഡിഡ് യു സീ എ മരം എനിവേ ഹിയർ? മുത്തശ്ശൻ പുഞ്ചിരിയോടെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി. ഇക്കാലത്ത് ഒരു കുട്ടി മരത്തെക്കുറിച്ച്? അയാൾക്ക് അത്ഭുതം തോന്നിയിരുന്നു. പല പല തിരക്കുകളിലാണ് പലരും, എന്നിട്ടും ഈയൊരു കുട്ടി മാത്രം ഒരു മരം തേടി വന്നിരിക്കുന്നു. അത്ഭുതം. അയാൾ ജീവനോട് പറഞ്ഞു, മോനെ, മരമൊക്കെ കാണാൻ കിട്ടണമെങ്കിൽ ഒരുപാട് പാടാണ്. എൻ്റെ അറിവിൽ ഇനി ആ ഒരു മരവും കൂടി മാത്രമേ നമ്മുടെ ഈ ദേശത്തുള്ളൂ. അതും അങ്ങു ദൂരെ, മനുഷ്യരൊന്നുമില്ലാത്ത മരുഭൂമിയുടെ അരികിൽ. പരിപാലിക്കാൻ ആരുമില്ല. എപ്പോൾ വേണമെങ്കിലും ഭൂമിയിൽ പതിക്കാം എന്ന രീതിയിലാണ് അതിൻ്റെ നിൽപ്പ്. ആ മുത്തശ്ശൻ്റെ വാക്കുകൾ ജീവന്റെ പ്രതീക്ഷയ്ക്ക് തിരികൊളുത്തുകയായിരുന്നു. അദ്ദേഹത്തിന് നന്ദി പറഞ്ഞിട്ട് ജീവൻ ഓടി. മരം തേടിയാണ് ഓടി ഓടി അവൻ തളർന്നു. എന്നിട്ടും ആ മരം ഇതുവരെ കാണാൻ സാധിച്ചില്ല. സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. അവന് പേടിയായി. വീട്ടിലുള്ളവരെല്ലാം ഇപ്പോഴേക്കും പരിഭ്രാന്തരായി കാണുമെന്ന് അവനറിയാം. എന്നാലും മരത്തെ കണ്ടിട്ടേ പോവുകയുള്ളൂ എന്ന വാശിയിലാണവൻ. ജീവൻ വീണ്ടും ഓടി. നേരം വളരെ വൈകിയിരുന്നു. ചുറ്റും സായാഹ്ന സന്ധ്യയുടെ ചുവപ്പ് പടർന്നു തുടങ്ങി. ദാ ഒടുവിൽ ജീവൻ ഇപ്പോൾ ആ മരത്തിൻ്റെ മുന്നിലാണ്. വഴിയിലുണ്ടായിരുന്ന മുത്തശ്ശൻ പറഞ്ഞതുപോലെ ഒരു മരുഭൂമിയായിരുന്നു ചുറ്റും. എന്നാൽ മുത്തശ്ശനേക്കാളും പ്രായമുണ്ടായിരുന്നു മരത്തിന്. ഇന്നല്ലെങ്കിൽ നാളെ എന്ന മട്ടിൽ നിൽക്കുന്ന വൃക്ഷമാണ്. ജീവന്റെ കണ്ണുകളിലും ആ മരത്തെ കാണാൻ സാധിച്ചതിൻ്റെ സന്തോഷത്തിളക്കം. ഇപ്പോൾ ആ മരുഭൂമി മുഴുവൻ തിളങ്ങുകയാണ്. ആ വലിയ മരത്തിൻ്റെ അരികിലേക്ക് ഓടിച്ചെന്ന് അവൻ അതിനെ കെട്ടിപ്പിടിച്ചു. ജീവിതത്തിൽ ഇന്നേ വരെ ആസ്വദിക്കാത്ത ഒരു സുഖം ജീവൻ ആദ്യമായി ആസ്വദിച്ചു. ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കുന്ന ഭൂമി തണുക്കാൻ തുടങ്ങിയിരുന്നു. അവൻ്റെ ദേഹം കുളിർമയിൽ കുതിർന്നു. ഒരു കാര്യം ജീവൻ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. ഈ മരത്തിനെ വീട്ടിൽ കൊണ്ടുപോകണം. അവൻ ആ മരത്തെ വലിച്ചു നോക്കി. ആഞ്ഞു ചാടി ശിഖരങ്ങളിൽ പിടിച്ചു നോക്കി. മരത്തെ മുഴുവനായി കെട്ടിപ്പിടിച്ചു. തിരിഞ്ഞും മറിഞ്ഞും വലിച്ചിട്ട് നോക്കി. മരം പോരുന്നില്ല. അവന് വല്ലാത്ത വിഷമം വന്നു. ഇതിനെ എങ്ങനെയെങ്കിലും വീട്ടിൽ കൊണ്ടുപോയേ പറ്റൂ. മണലാരണ്യങ്ങളിൽ,
സൂര്യൻ

ആശാഭരിതനായ ഒരു അഭയാർത്ഥിയെ പോലെ മറയാൻ തുടങ്ങിയിരുന്നു. എങ്ങനെ ഈ മരത്തെ വീട്ടിൽ കൊണ്ടുപോകുമെന്ന ചിന്തയിലാണ് ജീവൻ തിരികെ നടന്നത്. വഴിയിൽ ജീവനെ അന്വേഷിച്ച് അവന്റെ അച്ഛൻ വരുന്നുണ്ടായിരുന്നു. മുഖത്ത് വലിയ ദേഷ്യമുണ്ട്. എന്നിട്ടും അയാൾ മകനെ ഒരുപാട് വഴക്കു പറഞ്ഞു. വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ അയാൾ അവനിനി മേലാൽ പുറത്തിറങ്ങി പോകരുത് എന്ന താക്കീത് കൊടുത്തു. അന്ന് രാത്രി മമ്മിയോട് അവൻ വിഷമത്തോടെ പറയുകയായിരുന്നു, മമ്മി എന്റെ കൂടെ ആ മരം വന്നില്ല. ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കിയതാണ്, പക്ഷേ പറ്റിയില്ല. ആ മരത്തിനടിയിൽ നിൽക്കുമ്പോൾ വളരെ കൂളാണ് മമ്മി. എക്സാക്ട്ലി, ദാറ്റ്സ് എ പ്രഷ്യസ് വൺ. അമ്മ ചെറു പുഞ്ചിരിയോടെ അവൻ പറയുന്നത് കേട്ടിരുന്നു. അവൻ ചോദിച്ചു, മമ്മി നമുക്ക് എങ്ങനെ ആ മരം ഇവിടെ കൊണ്ടുവരാൻ പറ്റും? നമുക്ക് ഈ വീടല്ല വേണ്ടത്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ബ്രിങ് ദാറ്റ് ട്രീ ഹിയർ, ഇറ്റ്സ് സോ കൂൾ. അതൊരുപാട് വർഷങ്ങൾ പഴക്കമുള്ള മരമായിരിക്കും മോനെ, അത് നമുക്കിവിടെ നടാനൊന്നും കഴിയില്ല. സാധാരണ അതിൻ്റെ വിത്തോ തയ്യോ ഒക്കെയാണ് മനുഷ്യർ നടുന്നത്. മമ്മി അതെവിടെ കിട്ടും? മോനെ ഇപ്പോൾ ആരും ചെടിയും തൈവിത്തോ ഒന്നും വിൽക്കാറില്ല. ചിലപ്പോൾ മരത്തിൻ ചുവട്ടിൽ അതിൻ്റെ തയ്യോ വിത്തോ വല്ലതും കാണും. അമ്മ പറയുന്നത് കേട്ട് എങ്ങനെയെങ്കിലും അതിൻ്റെ തയ്യോ വിത്തോ എടുക്കണമെന്ന് ജീവൻ ആഗ്രഹം തോന്നി. പക്ഷേ അവൻ്റെ അച്ഛൻ്റെ വിലക്ക് ഒരു വൻ മതിലായിരുന്നു. പിറ്റേ ദിവസം അതിരാവിലെ തന്നെ ജീവൻ എഴുന്നേറ്റു. അവൻ്റെ ആഗ്രഹത്തിൻ്റെ മുന്നിൽ അച്ഛൻ്റെ മതിൽക്കെട്ട് മറികടക്കാവുന്ന ഒന്നായിരുന്നു. എന്നിട്ടും വീടിൻ്റെ വാതിൽ അടഞ്ഞു തന്നെ കിടന്നു. എങ്ങനെ പുറത്തെത്തും എന്ന ചിന്ത ഉയരത്തിലുള്ള വീടിൻ്റെ ജനാലയിലേക്കാണ് അവനെ തിരിച്ചുവിട്ടത്. ജീവൻ ജനാല വഴി പുറത്തു കടന്നു. അച്ഛൻ എഴുന്നേൽക്കുന്നതിന് മുന്നേ തന്നെ തിരിച്ചെത്തണമെന്ന ചിന്തയുമായി അവൻ ഓടി. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരുന്നു. അവൻ മരത്തിൻ ചുവട്ടിലെത്തിയിരിക്കുന്നു. മരം ഇന്നലത്തെക്കാളും ക്ഷീണിച്ചിട്ടുണ്ട്. ഒരുപാട് ഇലകൾ ഉണങ്ങിക്കിടക്കുന്നു. താഴെയും ഒരുപാട് ഇലകൾ കിടക്കുന്നു. പക്ഷെ അതിനെ ഒന്നിനെയും മരത്തിൻ്റെ കുഞ്ഞായി തോന്നിച്ചില്ല. അവൻ ഒരുപാട് തപ്പി നോക്കി. അവിടെ ആകെ മരത്തിലെ ഇലകൾ മാത്രം. അവൻ്റെ സങ്കല്പത്തിൽ തൈകളുടെയോ വിത്തുകളുടെയോ ചിത്രീകരണമില്ലാത്തതുകൊണ്ടാവാം അവൻ അവിടെ ഉണ്ടായിരുന്ന കുറേ ഇല എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് ഓടി. അച്ഛൻ കാണാതെ അവൻ ജനാലയിലൂടെ തന്നെ അകത്തു കയറി. പക്ഷേ അച്ഛൻ ഇതെല്ലാം അറിയുന്നുണ്ടായിരുന്നു. അച്ഛൻ മനഃപൂർവ്വം അവനെ തടയാതിരുന്നതാണെന്നും അവന് മനസ്സിലായി. അവൻ അമ്മയുടെ അടുത്ത് ചെന്നു. ഇസ് ഇറ്റ് ഇനഫ് മമ്മി? മോനെ, ഇത് മരത്തിൻ്റെ ഇലയാണ്, നട്ടാൽ കിളിർക്കില്ല. മരത്തിൻ്റെ തൈ എന്ന് പറഞ്ഞാൽ മരത്തിൻ്റെ ഒരു കുഞ്ഞു ചെടി പോലെ വളർന്നിട്ടുണ്ടാവും. അത് വിത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. വിത്തെന്ന് പറയുമ്പോൾ ചെറിയൊരു സാധനമാണ്. നീ അത് നെറ്റിൽ നോക്ക്, അതിൻ്റെ പടം കാണാം. ജീവൻ ഒട്ടും താമസിക്കാതെ തൻ്റെ സ്മാർട്ട് ഫോൺ എടുത്തു. അതിൽ സെർച്ച് ചെയ്തു. നെറ്റിൽ കണ്ട ചിത്രങ്ങളിൽ നിന്ന് അവന് വിത്തിൻ്റെ മാതൃകയും തൈകളുടെ രൂപവും മനസ്സിലായി. ജീവൻ ഒട്ടും താമസിക്കാതെ അച്ഛൻ്റെ മുന്നിലൂടെ വീണ്ടും പുറത്തേക്ക് ഓടി. അമ്മ അത് കണ്ട് മോനെ എന്ന് വിളിച്ചു. അച്ഛൻ പറഞ്ഞു, അവനെ തടയണ്ട, അവൻ പോകട്ടെ. അവൻ ഭക്ഷണം പോലും കഴിക്കാതെ ഓടുകയായിരുന്നു. ജീവന്റെ ആ ഓട്ടം കണ്ടുകൊണ്ട് വഴിയരികിൽ മുത്തശ്ശൻ നിൽപ്പുണ്ടായിരുന്നു. മരം രാവിലെ കണ്ടതിലും കൂടുതൽ ക്ഷീണിച്ചിരിക്കുന്നു. മരത്തിൻ്റെ ചുവട്ടിൽ തൈകളൊന്നുമില്ല. അല്ലെങ്കിലും തൈകൾ വളരാനുള്ള ചുറ്റുപാട് അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. ഇനിയുള്ള പ്രതീക്ഷ വിത്തുകളാണ്. ജീവൻ മരത്തിന് ചുവട്ടിൽ വിത്ത് തിരയാൻ തുടങ്ങി. ഒരുപാട് ചപ്പുചവറുകളെല്ലാം മാറ്റി നോക്കിയെങ്കിലും ഒന്നും കിട്ടിയില്ല. മണിക്കൂറുകളോളം വിത്തുകൾ തപ്പി. ഒരു വിത്തുപോലുമില്ല. ഇലകൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ജീവനെ തേടി വഴിയരികിൽ കണ്ട മുത്തശ്ശൻ വരുന്നുണ്ടായിരുന്നു. മുത്തശ്ശൻ ജീവനോട് കാര്യം അന്വേഷിച്ചു. ജീവന് മുത്തശ്ശനിൽ ഒരു പ്രതീക്ഷ തോന്നിയതുകൊണ്ടാകാം മണ്ണിൽ നിന്നും ഒരു വിത്ത് കണ്ടുപിടിച്ചു കൊടുത്തു. മാത്രമല്ല ജീവനോട് ഇതെങ്ങനെ പരിപാലിക്കുമെന്നും പറഞ്ഞുകൊടുത്തു. അവന് സന്തോഷമായി. അവൻ വിശപ്പില്ലാതെ വീട്ടിലേക്ക് ഓടി. ലോകം കീഴടക്കിയ സന്തോഷത്തിലെത്തിയ ജീവന്റെ കയ്യിൽ നിന്ന് അമ്മ വിത്ത് വാങ്ങിച്ചു, മേശപ്പുറത്ത് വച്ചു. ഇപ്പോൾ ഹാപ്പി ആയില്ലേ? ഇനി ഫുഡ് കഴിക്കാം, വാ. ജീവൻ അമ്മയുടെ കൂടെ ഭക്ഷണം കഴിക്കാൻ ഡൈനിങ് ഹാളിലേക്ക് ചെന്നപ്പോൾ അവിടെ ജീവനെ കാത്ത് അവൻ്റെ അച്ഛനുണ്ടായിരുന്നു. ചെറുപുഞ്ചിരിയോടെ അച്ഛൻ അവനെ സ്വീകരിച്ചു. അല്പം വൈകിയെങ്കിലും അവർ മൂന്നുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ജീവന് അന്നത്തെ ഭക്ഷണത്തിന് കൂടുതൽ സ്വാദ് തോന്നി. എന്നാലും അത് മുഴുവൻ കഴിക്കാനുള്ള മൂഡിലല്ലായിരുന്നു. അവന് വിത്തിനെ മരമാക്കണമായിരുന്നു. അവൻ ഓടിച്ചെന്ന് മേശപ്പുറത്ത് നിന്ന് വിത്തെടുത്തു. അടുത്തതായി ഇത് മണ്ണിൽ കുഴിച്ചിടണം. ജീവൻ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി. അദ്ദേഹം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതേ ഉള്ളൂ.

അച്ഛൻ്റെ കയ്യിൽ വിത്ത് കൊടുത്തിട്ട് അവൻ പറഞ്ഞു, ഡാഡി, വി വോണ്ട് ടു പ്ലാന്റ് ദ സീഡ്. അച്ഛൻ നടാമെന്ന മട്ടിൽ അവൻ്റെ കയ്യിൽ നിന്ന് വിത്ത് മേടിച്ച് മുന്നോട്ട് നടന്നു, അവനും കൂടെ. വിത്ത് നടാൻ മണ്ണ് വേണം, അച്ഛൻ അവനോട് പറഞ്ഞു. ഐ നോ ദാറ്റ് ഡാഡി. ആ, നമ്മുടെ ഇവിടെ ഇതിന് വളരാനുള്ള മണ്ണൊന്നുമില്ലടാ. സോ ലീവ് ഇറ്റ്. ജീവന്റെ മുഖം വാടി. അവന് മണ്ണ് എവിടെ കിട്ടുമെന്ന് അറിയില്ലായിരുന്നു. മരം നിന്നിടത്ത് നിന്ന് മണ്ണെടുക്കുക എന്നത് അസാധ്യമായ കാര്യമാണെന്ന് അവനറിയാം. എങ്ങനെയെങ്കിലും മണ്ണുള്ള സ്ഥലം കണ്ടുപിടിക്കണം. അവൻ ഗൂഗിൾ ചെയ്തു. തിരിച്ചറിഞ്ഞ സത്യം അവനെ ഞെട്ടിക്കുന്നതായിരുന്നു. മനുഷ്യർ മണ്ണെല്ലാം മൂടി അതിൻ്റെ മുകളിലാണ് ഇന്റർലോക്ക് ചെയ്തതും വീട് വെച്ചതുമെന്നുള്ള സത്യം അവന് മനസ്സിലായി. അവൻ വീടിൻ്റെ മുറ്റത്തേക്കിറങ്ങി ചുറ്റും നോക്കി. എല്ലാ സ്ഥലവും ഇന്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. ഒരു പൊടി പോലും മണ്ണ് കാണാൻ കഴിയുന്നില്ല. എന്നാൽ മുറ്റത്തെ വലത്തുവശത്ത് മൂലയ്ക്ക് കുറച്ചിടത്ത് ഇന്റർലോക്ക് ഇളകി കിടക്കുന്നുണ്ട്. അവൻ ആ ഇന്റർലോക്ക് ഇളക്കി പുറത്തിറക്കാൻ ശ്രമിച്ചു. അത് പുറത്തേക്ക് വരാത്തതുകൊണ്ട് അവൻ അച്ഛനെ കൂടെ സഹായത്തിന് വിളിച്ചു. അച്ഛൻ ടൂൾസ് എടുത്ത് രണ്ട് ഇന്റർലോക്ക് ഇളക്കിയപ്പോൾ വളക്കൂറില്ലാത്ത കുറേ മണ്ണ് കിട്ടി. ജീവനോട് അച്ഛൻ പറഞ്ഞു, മുകളിലൊരു മീറ്റ് മേടിച്ച ടിന്നുണ്ട്, അതെടുത്തോണ്ട് വാ. മീറ്റിൻ്റെ ടിന്നെടുക്കാൻ ജീവൻ ഓടി. ഒരുപാട് തിരഞ്ഞിട്ടാണ് ടിൻ കിട്ടിയത്. ലേശം തുരുമ്പെടുത്തിട്ടുണ്ട്. അവൻ അച്ഛന് ടിൻ കൊടുത്തു. അച്ഛൻ അതിൽ മൂന്ന് ദ്വാരങ്ങളിട്ടു. എന്നിട്ട് അതിലേക്ക് മണ്ണ് വാരിയിട്ടു. ചുവന്ന മണ്ണായിരുന്നു. അച്ഛൻ വിരൽ കൊണ്ട് നടുവിലായി ഒരു ചെറിയ കുഴിയുമുണ്ടാക്കി. ജീവനോട് അതിലേക്ക് വിത്തിടാൻ പറഞ്ഞു. ജീവൻ വിത്തിട്ട് കുഴി നികത്തി. എടാ, ഇത് മേളിൽ ബാൽക്കണിയിൽ ഒരു സൂര്യപ്രകാശം കിട്ടുന്ന രീതിയിൽ വെക്ക്. വെള്ളം ഒഴിക്കാൻ മറക്കല്ലേ? ഇപ്പോൾ ഒഴിക്കണം, എല്ലാ ദിവസവും ഒഴിക്കണം. ജീവൻ ടിൻ ബാൽക്കണിയിൽ കൊണ്ടുപോയി വെച്ചു. വെള്ളമൊഴിച്ചു. സൂര്യൻ പലവട്ടം ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്തു. ജീവൻ എല്ലാ ദിവസവും വെള്ളമൊഴിച്ചുകൊണ്ടേയിരുന്നു. ദിവസങ്ങൾ കഴിഞ്ഞു, ആഴ്ചകൾ കഴിഞ്ഞു. മരുഭൂമിയുടെ അരികിലുണ്ടായിരുന്ന മരം മണ്ണിനോട് ചേർന്നു. ജീവൻ വേനലവധിക്ക് ശേഷം സ്കൂളിൽ പോയി തുടങ്ങി. ഒരുപാട് നാൾ വിത്ത് മണ്ണിൻ്റെ അടിയിൽ ഉറങ്ങിക്കൊണ്ടിരുന്നതുകൊണ്ടാവാം ആ ചെടി എഴുന്നേൽക്കാൻ ലേശം വൈകി. എന്നാൽ മാസങ്ങൾക്ക് ശേഷം അതിന് ജീവൻ വച്ചു. അത് കിളിർത്തു. പുലർച്ചെ പതിവ് പോലെ വെള്ളമൊഴിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവൻ അത്ഭുതം പോലെ ആ കാഴ്ച കണ്ടത്. വാട്ട് ഈസ് ഹാപ്പിനെസ് എന്ന് അവൻ്റെ ഒരു ചോദ്യത്തിന് അന്ന് അവനൊരു ഉത്തരവും കിട്ടി. വർഷങ്ങൾ കഴിഞ്ഞു. ജീവനും പ്രായം കൂടി. ചെടിക്കും പ്രായം കൂടി. ആ പാത്രത്തിൽ ഇനി ആ ചെടിക്ക് നിൽക്കാൻ കഴിയില്ലെന്ന് അവന് മനസ്സിലായി. അച്ഛനോട് ഇതിനെപ്പറ്റി അവൻ ചർച്ച ചെയ്യുകയായിരുന്നു. അച്ഛൻ വിചാരിച്ചു, എന്തായാലും ഇത്രയായി. അന്നിളക്കിയ ഇന്റർലോക്ക് ഇതുവരെ ശരിയാക്കിയിട്ടില്ല. അതിൽ രണ്ടു മൂന്ന് ഇന്റർലോക്കും കൂടി മാറ്റിയിട്ട് അച്ഛൻ ആ തൈ അങ്ങോട്ടേക്ക് മാറ്റി നട്ടു. അയൽവക്കക്കാരെല്ലാം അത്ഭുതത്തോടെയും സംശയത്തോടെയുമാണ് ആ കാഴ്ച കണ്ടുനിന്നത്. അന്ന് സ്കൂൾ വിട്ട് തിരിച്ചു വന്നപ്പോഴാണ് ആ വിഷമകരമായ കാഴ്ച ജീവൻ കണ്ടത്. അതവന് താങ്ങുന്നതിലും അപ്പുറമായിരുന്നു. ജീവൻ നിലവിളിച്ചുകൊണ്ട് ആ ചെടിയുടെ അരികിൽ ചെന്നിരുന്നു. ചെടി ആകെ വാടിയിരിക്കുന്നു. ഇലകളുടെ നിറമെല്ലാം മാറിയിരുന്നു. അവൻ ഒരുപാട് വെള്ളമൊഴിച്ചു നോക്കി. അച്ഛൻ ആ സമയത്താണ് ആ കാഴ്ച ശ്രദ്ധിച്ചത്. അച്ഛനെല്ലാം മനസ്സിലായി. പെട്ടെന്ന് കൂടുമാറുമ്പോൾ ചിലപ്പോൾ താങ്ങിയെന്ന് വരില്ലല്ലോ. ആ ദിവസം വളരെ ബുദ്ധിമുട്ടിയാണ് കടന്നുപോയത്. പിറ്റേ ദിവസം രാവിലെ ജീവൻ നോക്കിയപ്പോൾ ഇലകളെല്ലാം നിവർന്നു വന്നിട്ടുണ്ട്. അവൻ്റെ മുഖം ഉണർന്നു. പതിവ് പോലെ അവൻ ചെടിക്ക് വെള്ളമൊഴിച്ചു. സ്കൂളിൽ പോയി. അച്ഛനറിയാം, വൈകിട്ടാകുമ്പോൾ ചെടി വീണ്ടും വാടും. അത്രയ്ക്ക് ചൂടാണ്. കിട്ടിയ കാർഡ്ബോർഡ് പെട്ടികൾ വെച്ച് അധികം വെയിലടിക്കാത്ത രീതിയിൽ ചെടിയെ മറച്ചു. വർഷങ്ങൾ കഴിഞ്ഞു. ആ ചെടി ഇന്ന് അത്ഭുതകരമായി ഒരു മരമായി വളർന്നു കഴിഞ്ഞു. ഈ അത്ഭുതം കാണാൻ ഒരുപാട് പേരാണ് സ്ഥിരം വരുന്നത്. മരം വളർന്ന് വീടിന് തണലായി മാറിയിരുന്നു. വീട്ടിലെ AC ഒഴിവാക്കി. മരത്തിൽ വിത്തുണ്ടാകാൻ തുടങ്ങി. തനിക്ക് കിട്ടുന്ന വിത്തുകൾ ജീവൻ അതിഥികൾക്ക് കൊടുത്തുവിടാനും തുടങ്ങി. കൂടെ അവർക്ക് വേണ്ട നിർദ്ദേശവും നൽകും. ആളുകളെല്ലാം ജീവൻ പറഞ്ഞതുപോലെ ചെയ്യാൻ തുടങ്ങി. ജീവനും ആ വിത്തുകൾ കിളിർപ്പിക്കുന്നുണ്ട്. +2 ശേഷം ജീവൻ തുടർ പഠനത്തിന് പോയില്ല. അച്ഛൻ്റെ മരണം അവനെ തളർത്തിയിരുന്നു. അവന് അച്ഛൻ എന്നും ഒരു നിർദ്ദേശകനായിരുന്നു. ജീവന്റെ ആഗ്രഹം ഈ ലോകം മുഴുവൻ പച്ചപ്പായിരിക്കണമെന്നായിരുന്നല്ലോ. ഒരുപാട് അതിഥികൾ വരുന്നുണ്ടായിരുന്നു. അവർക്കെല്ലാം ജീവൻ വിത്ത് കൊടുത്തുവിടും. അമ്മ തുടർ പഠനത്തിന് നിർബന്ധിച്ചെങ്കിലും അവൻ കൂട്ടാക്കിയില്ല.

അങ്ങനെ ഇരിക്കുമ്പോഴാണ് അത്ഭുതകരമായി മറ്റൊരു സംഭവം നടക്കുന്നത്. ഇന്നത്തെ അതിഥി ലേശം വിചിത്ര സ്വഭാവമുള്ളവരായിരുന്നു. ജീവൻ പാഠപുസ്തകത്തിൽ പഠിച്ചിട്ടുണ്ട് പക്ഷികളെ പറ്റി. ഇന്ന് ആദ്യമായിട്ട് നേരിൽ കണ്ടു. ആ മരത്തിൽ അവ കൂടുവെക്കുന്നു. ഈ സന്തോഷം ജീവൻ അമ്മയെ അറിയിച്ചു. ഈ കാഴ്ച കാണാൻ ഒരുപാട് പേര് തടിച്ചുകൂടി. പക്ഷെ ഈ കിളികൾ കൂടുണ്ടാക്കുന്നത് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കൊണ്ടാണ്. ഈ വേസ്റ്റുകളും ഒപ്പം വെച്ചിട്ടുണ്ട്. ദിവസങ്ങൾ കഴിഞ്ഞു. പക്ഷികൾക്ക് കുഞ്ഞുങ്ങൾ വിരിഞ്ഞു. അവർ പറന്നുപോയി. വർഷത്തിൽ പല പക്ഷികളും വന്ന് കൂടുവെക്കാൻ തുടങ്ങി. ജീവൻ വീട്ടിൽ നിന്ന് ഇന്റർലോക്ക് എല്ലാം മാറ്റി. അവനവിടെ മരത്തൈകൾ നട്ടുവച്ചു. ഇന്റർലോക്കിന്റെ അടിയിലുണ്ടായിരുന്ന പഴയ വിത്തുകൾ കിളിർക്കാൻ തുടങ്ങി. ഒപ്പം വരുന്ന പക്ഷികൾ പലതരത്തിലുള്ള വിത്തുകളും കൊണ്ടുവന്നു. അതെല്ലാം മണ്ണിൽ വീണ് കിളിർക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇതെല്ലാം കാണുന്ന നാട്ടുകാർ അവരുടെ വീട്ടിലും ജീവനെ അനുഗ്രഹിക്കാൻ തുടങ്ങി. പലരും അവരുടെ ഭീമൻ വീടുകൾ മാറ്റിപ്പണിത് ചെറുഭവനങ്ങളാക്കി. വർഷങ്ങൾ മുന്നോട്ടു പോയി. ജീവന്റെ അമ്മയും അവനെ വിട്ടുപോയി. ജീവൻ വിവാഹിതനായി. അതിൻ്റെ ഇടയിൽ ഒരുപാട് അംഗീകാരങ്ങളും അവന് ലഭിച്ചു. ജീവന്റെ മക്കൾ വലുതായി. ഒപ്പം മരങ്ങളും വളർന്നു വന്നു. ജീവൻ വെച്ച മരത്തിനോട് ചേർന്ന് ജീവനൊരു ഏറുമാടം കിട്ടി. അവൻ എല്ലാ ദിവസവും ഏറുമാടത്തിൽ ചെന്നിരിക്കും. അവിടെ എപ്പോഴും പക്ഷികളും പൂമ്പാറ്റകളും അണ്ണാൻ കുഞ്ഞുങ്ങളും അങ്ങനെ ഒരുപാട് അതിഥികളും ഉണ്ടാകും. അതിൻ്റെ ഇടയിലാണ് ജീവൻ കൃഷി എന്ന ആശയം മുന്നോട്ട് വെച്ചത്. ജീവനെ പിന്താങ്ങി ഒരു കൂട്ടം ജനങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ ജീവന് പ്രായമായി. അന്നും ഇന്നും എന്നും ആ നാട് ജീവനോട് കടപ്പെട്ടിരുന്നു. ചരിത്രത്തിലും പാഠപുസ്തകത്തിലും ജീവന്റെ പേരെഴുതപ്പെട്ടു. ഒരു ദിവസം ഏറുമാടത്തിൽ കയറി പച്ചച്ചു നിൽക്കുന്ന അവൻ്റെ നാട് ജീവൻ ആർത്തിയോടെ കണ്ടു. ജനാലയിലൂടെ കണ്ട മരങ്ങളെ മറച്ച കെട്ടിടങ്ങളെല്ലാം നീക്കം ചെയ്തു കഴിഞ്ഞിരുന്നു. അവൻ ശ്വാസം ഉള്ളിലേക്കെടുത്തു. പച്ചമണമുള്ള ഒരു കാറ്റ് അവൻ്റെ ശ്വാസനാളത്തിനുള്ളിലേക്ക് കയറിപ്പോയി.

ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM. എന്നും നിങ്ങൾക്കൊപ്പം.

कहो ये कोई बात है। एक लड़की भीगी भागी सी होती रातों में।

ലോകത്തെവിടെ നിന്നും റേഡിയോ കൊച്ചി 90 FM കേൾക്കാൻ പ്ലേ സ്റ്റോറിൽ സെർച്ച് ഓപ്ഷനിൽ റേഡിയോ കൊച്ചി എന്ന് ടൈപ്പ് ചെയ്യൂ. ഞങ്ങളുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. റേഡിയോ കൊച്ചി 90 FM എന്നും നിങ്ങൾക്കൊപ്പം.

0: ആപത്താണ് ലഹരി. റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ഇപ്പോൾ കേൾക്കാം. കൊച്ചി സിറ്റി സ്പെഷ്യൽ പോലീസിംഗ് വിംഗ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷിഹാബ് ചേലക്കുളം നൽകുന്ന ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം. തയ്യാറാക്കിയത് രാഹുൽ ദേവ് RK.
1: എൻ്റെ പേര് ഷിഹാബ് എന്നാണ്. ഞാൻ ഇപ്പോൾ കൊച്ചി സിറ്റിയിൽ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്, ഇപ്പം നിലവിൽ എല്ലാ സ്കൂളുകളിലും ഈ പറഞ്ഞ ആനുകാലിക സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് ലഹരിയായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ എല്ലാം അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നതിനായിട്ട് 2011 മുതലുള്ള ഒരു ടീം വർക്കാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ ഒരു 2-3 വർഷമായിട്ട് കൂടുതൽ സജീവമാക്കുന്നതിനായിട്ട് ഉള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള അതിൻ്റെ കൊച്ചി സിറ്റിയിലെ ജില്ലാ കോർഡിനേറ്ററാണ് ഞാൻ. ഡ്രഗ്സിനെ കുറിച്ച് പറയുമ്പോൾ കൊച്ചി സിറ്റിയിലല്ല, മൊത്തത്തിൽ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിലെ തന്നെ ഓരോ മേഖലകളിലും ഡ്രഗ്സുകൾ, പുതിയതരം ഡ്രഗ്സുകളൊക്കെ അധികരിച്ചു വരുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കൊച്ചി സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏതൊരു രംഗത്തും എപ്പോഴും കുതിച്ചുയരുന്ന ഒരു പട്ടണം തന്നെയാണ് കൊച്ചി. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞതുപോലെ കൊച്ചിയിലും ഒരല്പം കൂടുതലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ നമുക്ക് ആനുകാല്യ സംഭവങ്ങളെല്ലാം നോക്കുമ്പോൾ നമുക്കറിയാം ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ കാണിക്കുന്ന ആ ഒരു അതിക്രമങ്ങൾ ഓരോ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെതിരായിട്ട് അല്ലെങ്കിൽ അത് എങ്ങനെ അടിച്ചമർത്താമെന്നുള്ളതിനുള്ള ഒരുപാട് പദ്ധതികളും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെ പോലീസ് മുന്നോട്ട് പോകുന്നുണ്ട്. കേരള സംസ്ഥാനത്ത് നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ തൂഫാൻ എന്ന് പറയുന്ന പദ്ധതി വന്നിട്ടുള്ളവരെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇതിനെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന ആളുകൾക്കെതിരെ കർശന നടപടി എടുക്കുന്നത് നമ്മൾ പത്രമാധ്യമങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ മറ്റൊരു ഭാഗം തന്നെയാണ് സോഷ്യൽ പോലീസിൻ്റെ ഭാഗമായിട്ട് ചെയ്തു വരുന്ന ബോധവൽക്കരണവും. കാരണം കുട്ടികൾ അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന യുവാക്കളാവുന്ന ആളുകൾ വരെ ഒരുപാട് പേര് ഇതിനകത്ത് പെടാത്ത ആളുകളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഏറ്റവും വലിയ ദൗത്യം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകളും കുട്ടികളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെ ഓരോ സ്കൂൾ എന്നതിനേക്കാൾ അപ്പോൾ ഓരോ ക്ലാസ്സുകളിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിന് ഉള്ളിലായിട്ട് 1000-ൽ അധികം ക്ലാസ്സുകൾ ചെയ്ത ലഹരിക്കെതിരെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ബോധവൽക്കരണം ഉദയം എന്ന ഒരു പദ്ധതിയിലൂടെ കൊച്ചി പോലീസ് നടപ്പാക്കിയ ഒരു പദ്ധതിയാണ്. അപ്പോൾ അത്യാവശ്യം ക്ലാസ് തലങ്ങളിൽ തന്നെ ചെന്നുകൊണ്ട് ഇതിൻ്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കുന്ന പദ്ധതികളും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഇതിൻ്റെ റെയ്ഡുകളും അല്ലെങ്കിൽ ഇതിൻ്റെ സൂചനകളൊക്കെ ലഭിക്കുന്ന ആളുകളിൽ നിന്നും കളക്ട് ചെയ്തുകൊണ്ട് പരമാവധി പരിശോധന നടത്തിക്കൊണ്ട് ഇപ്പോൾ ഒരു മാസത്തിനുള്ളിൽ തന്നെ എത്ര ലഹരി വേട്ടകളാണ് നമ്മുടെ പോലീസ് നടത്തിയിട്ടുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഇത്തരത്തിൽ പ്രവർത്തനങ്ങൾ കൂടുതലായിട്ട് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ പോവുകയാണ്. ഇപ്പോൾ യുവാക്കൾ എന്ന് പറയുമ്പോൾ ഒരു 15 വയസ്സ് മുതൽ ഒരു 25-30 വയസ്സുള്ള പ്രായം എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചതുപോലെ ഏറ്റവും എനർജിയുള്ള ഒരു പ്രായമാണ്. അപ്പോൾ ഏതൊരു വെല്ലുവിളികളെയും അതിജീവിക്കാൻ ധൈര്യമുള്ള അല്ലെങ്കിൽ എന്തും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു പ്രായമായതുകൊണ്ട് തന്നെ ആ സമയത്ത് ഇപ്പോൾ കുട്ടികൾ എല്ലാവരും ലഹരി ഉപയോഗിക്കണമെന്ന് ആഗ്രഹിക്കുന്ന മക്കളല്ല, പക്ഷേ ചുറ്റുപാടിൽ നിന്നുള്ള പല സമ്മർദ്ദങ്ങളിൽ പെട്ടുകൊണ്ട് ഇപ്പോൾ ഒരു പക്ഷേ ചേട്ടന്മാർ അല്ലെങ്കിൽ മുതിർന്ന ആളുകളിൽ നിന്ന് അല്ലെങ്കിൽ ചുറ്റുപാടുള്ള മറ്റ് ലഹരി മാഫികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഇവരെങ്ങനെയെങ്കിലും ഇതിലേക്ക് വലവീശി പിടിക്കുന്നതിനായിട്ട് പല ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എനർജി ആയിരിക്കും, അല്ലെങ്കിൽ നല്ല ഓർമ്മശക്തി കിട്ടും, അല്ലെങ്കിൽ മെടുക്കലായിട്ട് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ സിനിമയിൽ കാണുന്ന പോലെ ഭാവന കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല രീതിയിൽ ഇവരെ ക്യാൻവാസ് ചെയ്തുകൊണ്ട് ഇതിലേക്ക് പിടിക്കുന്നു. അപ്പോൾ പിള്ളേരെ സംബന്ധിച്ചുള്ള അവർക്ക് ആ ഒരു ആവേശം നിറഞ്ഞ ഒരു കാലഘട്ടമായതുകൊണ്ട് പൊതുവേ അവരാണ് കൂടുതൽ ഇതിലേക്ക് ചെന്നപ്പെടുന്നത്. ഇപ്പോൾ ചെറിയ കുട്ടികളാണെങ്കിൽ ഒരു പക്ഷേ ഇങ്ങനെ ആരെങ്കിലും അവരോട് ഇത്തരത്തിൽ സംസാരം ഉണ്ടായാൽ ഒരു പക്ഷേ അവർ മാതാപിതാക്കളോട് പറയാനുള്ള ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ കുറച്ച് മുതിർന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അറിയാം, ഓൾറെഡി ഇതിൻ്റെ ഭവിഷ്യത്തിൽ അറിയാവുന്ന ആളുകൾ. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു 15 വയസ്സ് മുതലുള്ള ആ ഒരു പ്രായക്കാരാണ് കൂടുതലും ഇതിലേക്ക് ചെന്ന് പെടുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം ജിംനേഷ്യം ഇവിടെ

കുട്ടികൾ കൂടുതൽ ആളുകൾ ജിംനേഷ്യത്തിലേക്ക് അടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ ടർഫ് പോലെയുള്ള കളിസ്ഥലങ്ങൾ അവിടെയും ഈ യുവജനത കൂടുന്ന സ്ഥലങ്ങളാണ്. അതുപോലെ ക്ലബ്ബുകൾ അങ്ങനെയുള്ള പല സ്ഥലങ്ങൾ, അതായത് യുവാക്കൾ കൂടുന്ന അല്ലെങ്കിൽ ആ ഒരു കൂട്ടായ്മ ഉണ്ടാവുന്ന എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇതിൻ്റെ സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഈ സിറ്റുവേഷൻസിലെല്ലാം ഇതിൻ്റെ ഇതിലേക്ക് ആളുകൾ കൂടി വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഈ ലഹരി മാഫിയ അല്ലെങ്കിൽ പുറത്തേക്കുന്ന ആളുകൾ ഇവരെവിടെയാണ് ഉള്ളത് എന്ന് നോക്കിക്കണ്ട് അങ്ങോട്ട് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ട് സ്കൂളുകൾ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോളേജുകൾ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ അങ്ങോട്ട് ചെല്ലുകയാണ് ഇതിൻ്റെ ഏജൻറ്റുമാരായിട്ട് പല രൂപത്തിൽ. അപ്പോൾ അതിനകത്ത് ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത് ഒരു കുറച്ച് പേര് ഒരു ഗ്യാങ് അപ്പോൾ അവരാരും ലഹരി ഉപയോഗിക്കുന്നവരല്ല, പക്ഷേ അതിൽ നിന്ന് ഒന്നോ രണ്ടോ പേരെങ്കിലും ഈ ലഹരി മാഫിയ പതുക്കി കയ്യിലെടുത്തുകൊണ്ട് അവരിലേക്ക് പല രൂപത്തിൽ ഇത് കൊടുത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവരെ ഇവരെ ഭാഗമാക്കിക്കൊണ്ട് അവരിലൂടെ ആ ചുറ്റുപാടുള്ള ആളുകളിലേക്ക് ഇതിൻ്റെ ഒരു വേറെക്കാനുള്ള ശ്രമം നടത്തും. അതാണ് ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കൂട്ടത്തിൽ ഇപ്പോൾ 100 പേരുണ്ടെങ്കിൽ അതിനകത്ത് രണ്ടോ മൂന്നോ പേര് ഇതിനകത്തേക്ക് പെട്ടുകഴിഞ്ഞാൽ പിന്നെ അവരിലൂടെ, അതായത് അവരെന്ന് പറയുമ്പോൾ ഇവരുടെ ആളുകൾ തന്നെയാണ്, സൗഹൃദങ്ങൾ തന്നെയാണ്, അപ്പോൾ അവരിലൂടെ ഇവരിലേക്ക് എത്താൻ പെട്ടെന്ന് എളുപ്പമായിരിക്കും. അപ്പം ആ റൂട്ട് ഇവർ ക്ലിയർ ചെയ്ത് അവരിലൂടെ ഈ ഇതിനകത്ത് പെടുന്നവർക്ക് പരമാവധി പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് സൗജന്യമായിട്ട് സാധനം കൊടുക്കുന്നു അല്ലെങ്കിൽ അങ്ങനെ പല പല ഓഫറുകൾ കൊടുത്തുകൊണ്ട് അവരിലൂടെ ഈ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ലഹരിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ആപത്ത് എന്ന് പറയുന്നത് ഇതിലേക്ക് ചെന്ന് പെട്ട് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഘട്ടം കഴിയുന്നതോറും അവർ കൂടുതൽ കൂടുതൽ ഇതിൻ്റെ അഡിക്ഷൻ എന്ന് പറയുന്ന ഒരു പൂർണ്ണാവസ്ഥയിലേക്ക് എത്തിച്ചേരുകയും അതുപോലെ അവർക്ക് ഇപ്പോൾ സ്വന്തം കൂട്ടുകാരെ പോലും അല്ലെങ്കിൽ സ്വന്തം അനുജന്മാരെ പോലും ഇതിലേക്ക് പെടുത്താനുള്ള ആ ഒരു അവസ്ഥ, കാരണം നമുക്കറിയാം നമ്മുടെ അനുജന് അല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും ഇൻറ്റിമേറ്റായ കൂട്ടുകാരൻ്റെ ഒരു നാശം വരുന്നത് ആർക്കും ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അദ്ദേഹം ലഹരിക്ക് അടിമയായതുകൊണ്ട് അദ്ദേഹം സംബന്ധിച്ചുള്ള അത്രയും മനസാക്ഷിയുള്ള സാഹചര്യം ഇല്ല. അതിനെ സംബന്ധിച്ച് ലഹരിയുടെ വിപണനം നടത്തുക, അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുക, അതിൻ്റെ എന്താണോ അത് നേടുക എന്നുള്ള ചിന്ത മാത്രമാണ് വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അവർ ആ അവസ്ഥ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞ പോലുള്ള യുവാക്കൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂടുന്ന സ്ഥലങ്ങളിലാണ് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ വ്യാപാരങ്ങളൊക്കെ നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ പാരൻസിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ അവരുടെ ഒരു പൊതുവെയുള്ളൊരു നേച്ചർ അവരെപ്പോഴും മനസ്സിലാക്കി തന്നെയായിരിക്കും എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്നുള്ള ഒരു മാറ്റം അത് ശരിക്കും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു മാറ്റം ഒരു 2 ആഴ്ചയായിട്ട് തുടർച്ചയായിട്ട് അങ്ങനെ ഒരു വലിയൊരു മാറ്റം എന്തെങ്കിലും കാണുകയാണെങ്കിൽ, ഉദാഹരണം പറഞ്ഞാൽ എപ്പോഴും വീട്ടിൽ കളിചിരിയായിട്ട് വരുന്ന ഒരു പയ്യൻ അവൻ കുറച്ച് കാലമായിട്ട് മിണ്ടുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ അത് പ്രത്യക്ഷമായ എന്തെങ്കിലും ഒരു മാറ്റം നമുക്ക് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ സംശയിക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതുപോലെ തന്നെ പേഴ്സണൽ ഹൈജീൻ്റെ കാര്യത്തിൽ മതിയായ ശ്രദ്ധ കൊടുക്കാതിരിക്കുക, അതുപോലെ തന്നെ ഫിസിക്കൽ അപ്പിയറൻസ് നമ്മളൊരു എല്ലാ ആളുകൾക്കും തന്നെ നമ്മൾ നല്ലൊരു സുന്ദരനായിട്ട് അല്ലെങ്കിൽ സുന്ദരിയായിട്ട് ആളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടണം, നീറ്റ് ആ രീതിയിലാവണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു വലിയ ഗൗരവം കൊടുക്കാത്ത രീതിയിൽ വളരെ അശ്രദ്ധമായിട്ട് പോകുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ, അതുപോലെ തന്നെ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി പെട്ടെന്ന് തന്നെ അവൻ്റെ ആ ഒരു അക്കാദമിക് ലെവലിൽ താഴേക്ക് പോകുന്നു. അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യം, പിന്നെ ഈ പല ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഓൾറെഡി അതിൻ്റെ എനർജി അതിൽ നിന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും മണിക്കൂറുകളോളം അല്ലെങ്കിൽ ഒരുപക്ഷെ ദിവസങ്ങളോളം വരെ നിൽക്കാനുള്ള ഒരു സാഹചര്യമുണ്ടെന്നാണ് വിദഗ്ധരായ ആളുകൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഭക്ഷണത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം സ്വാഭാവികമായിട്ടും ശരീരം നന്നായിട്ട് ക്ഷീണിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ലക്ഷണങ്ങൾ പ്രധാനമായിട്ടും പെട്ടെന്ന് ദേഷ്യം വരിക, അങ്ങനെ ഒരു മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് ഇവരെത്തിച്ചേരുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഭക്ഷണമൊക്കെ സാധാരണ കഴിച്ചിരുന്ന ഒരു പയ്യനവൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, വിശപ്പില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യത്യാസം ഒരു അതായത് അച്ഛനും അമ്മയും ഈ മകനുമായിട്ട് നല്ല റിലേഷനിലാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കത് മനസ്സിലാക്കാൻ പറ്റും, അവർ പെരുമാറ്റത്തിലെ വ്യത്യാസങ്ങളുടെ ഒരു ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള നിരീക്ഷണത്തിലൂടെ അപ്പോൾ ഇതിനൊക്കെ ഒരു തടയട എന്ന് പറയുന്നത് ഈ അച്ഛനും അമ്മയും ഈ മക്കളുമായിട്ട് ഒരു നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്ത് അത് ബോധപൂർവ്വം കീപ്പ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് ഒരു സൊല്യൂഷനായിട്ടുള്ളത്. ഇപ്പോൾ പലപ്പോഴും കുട്ടികൾ വളരുമ്പോൾ അവരുടേതായ കുറച്ച് പ്രൈവസി എന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ മറക്കാൻ ശ്രമിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ അതിനേക്കാളൊക്കെ അപ്പുറം ഇവർ തമ്മിൽ നല്ലൊരു സൗഹൃദത്തിലാണ് പോകുന്നതെങ്കിൽ, ഇപ്പോഴത്തെ കുട്ടികളെന്ന് വെച്ചാൽ അങ്ങനെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് തന്നെ മാതാപിതാക്കളോട് പറയുന്ന കുട്ടികളും ഒരുപാട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ആശയവിനിമയം നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരാപത്തിലേക്ക് ലഹരിയിലേക്കൊക്കെ ഇവർ ഒന്ന് ചെന്ന് പെടാനുള്ള സാഹചര്യം വന്നാൽ സ്വാഭാവികമായിട്ടും തുടക്കത്തിൽ തന്നെ ഇവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റുകയും അതിന് ഏറ്റവും ചെറിയ കാര്യങ്ങൾ അതായത് ഒന്നിലെ കൗൺസിലിംഗ് പോലുള്ള കാര്യങ്ങളിലൂടെ തന്നെ അത് മാറ്റിയെടുക്കാനും സാധിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇന്ന് ഇതിൻ്റെ ഉപയോഗം ഇത്രയും കൂടി ഒരുപാട് യുവതലമുറ ഇതിലേക്ക് വന്ന് പെടുന്ന ഒരു ഭയാനകരമായ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ കേരള പോലീസ്

അല്ലെങ്കിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റോ മാത്രം വിചാരിച്ചാൽ ഒരുപാട് പരിമിതികളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളിലും എപ്പോഴും പൊതുജന പങ്കാളിത്തത്തോടു കൂടി തന്നെയാണ് ഇതിൻ്റെ വർക്കുകൾ നടക്കുന്നത്. ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി കമ്മിറ്റികളുടെ ജാഗ്രതാ സമിതി അല്ലെങ്കിൽ ജനമൈത്രി സമിതി, അങ്ങനെ പല രീതിയിലുള്ള സമൂഹത്തിലെ ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള പല വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളെല്ലാം കൂട്ടിക്കൊണ്ടുള്ള ഒരു ഏകോപനമായ പ്രവർത്തനത്തിലൂടെയാണ് പലപ്പോഴും പോലീസ് സ്റ്റേഷൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ കാര്യത്തിൽ ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തീർച്ചയായിട്ടും ഇവരെല്ലാവരും വളരെ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് കൊണ്ടുകൂടി തന്നെയാണ് പോലീസിനാണെങ്കിലും കുറേ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രത്യേകിച്ച് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫർമേഷനുകൾ കൈമാറുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ പല പല ആളുകളിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷനാണ് പല പല വലിയ ലഹരി മാഫിയകളെ വരെ നമുക്ക് പിടിവിടാണ്ട് സഹായിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ സ്റ്റേഷൻ പരിധിയിലും ഇതുപോലുള്ള കമ്മിറ്റികളൊക്കെ വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായിട്ടും അതാത് സ്റ്റേഷൻ പരിധിയിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് ലഹരിയുടെ വിപണനമുള്ളത് അല്ലെങ്കിൽ ഉപയോഗമുള്ളതെന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാനും അത് രഹസ്യമായി തന്നെ അത് ഉത്തരവാദിത്തപ്പെട്ട SHO അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഉദ്യോഗസ്ഥരെ ഇൻഫർമേഷൻ കിട്ടുകയും അങ്ങനെ കർശനമായ നടപടി എടുക്കാനായിട്ട് പോലീസിന് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റു വശമായ ഈ ഇതിൻ്റെ ക്ലാസ്സുകളും ഇതിൻ്റെ ബോധവൽക്കരണ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കാനും ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ ആപത്തുകളെക്കുറിച്ച് പറയാനുള്ള വേദികൾ പല പല പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, അതായത് നമ്മുടെ ഓരോ രാജ്യത്തിൻ്റെയും സമ്പത്ത് എന്ന് പറയുന്നത് ആ പുതിയ തലമുറ തന്നെയാണ്. അപ്പോൾ അവരെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അപ്പോൾ അവരെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇതിനെതിരെ ഉള്ള ഒരു ബോധവൽക്കരണ കാര്യങ്ങളിലേക്കും ഒക്കെ കടക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾക്ക് ഇതിൻ്റെ ഗൗരവം മനസ്സിലാകുകയും പതിയെ പതിയെ ഇതിൽ നിന്നും ഒരു മോചനം കിട്ടാനുള്ള ഒരു സാധ്യതയിലേക്ക് എത്തുമെന്നാണ് നമ്മളെല്ലാവരും തന്നെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഓരോ പോലീസുകാരും എല്ലാ ദിവസങ്ങളിലും ഇതുപോലുള്ള ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട NDPS ആക്ടുമായിട്ട് ബന്ധപ്പെട്ട നിരവധി കേസുകൾ കൈകാര്യം ചെയ്തുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സാധാരണ ആപത്തുകളല്ലാത്ത അല്ലെങ്കിൽ ചെറിയ ചെറിയ കേസുകളുമുണ്ട്. പല കേസുകളും മനുഷ്യജീവന് ഭീഷണിയാവുന്ന രീതിയിൽ തന്നെയുള്ള അക്രമകാരികളായ ആളുകളെയും ഫേസ് ചെയ്തുകൊണ്ടാണ് ഓരോ ദിവസവും പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസം ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഉത്തരവാദിത്തമുള്ള ഒരു ഓഫീസർ ഡ്യൂട്ടിക്ക് കയറുന്ന സമയം മുതൽ രാവിലെ വരെയുള്ള അവരുടെ ഡ്യൂട്ടി സമയങ്ങളിൽ സാധാരണ രീതിയിൽ ഒരു 5-6 കോളുകളൊക്കെയാണ് അവർക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട് വരാറുള്ളത്. അപ്പോൾ അതിനകത്ത് ഒരുപക്ഷെ പലതും പല ആക്സിഡൻറ്റ് കോളുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ മിസ്സായതിൻ്റെ കോളുകൾ അങ്ങനെയുള്ള പല കോളുകളും കൂട്ടി ഒക്കെയാണ് സാധാരണ വരാറുള്ളത്. ഇപ്പോൾ നമുക്കൊരു നൈറ്റ് ഒരു 10 കോള് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു 8 കേസുകളും ഇതുപോലെ ഡ്രഗ്സ് ഉപയോഗിച്ച ആളുകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിലെ സംഭവമാണ്. അപ്പോൾ ഞാനൊരു ദിവസം കഴിഞ്ഞ ഒരു അടുത്ത് തന്നെയാണ് നൈറ്റ് ഡ്യൂട്ടിക്ക് പോയ സമയത്താണ് ഇതുപോലെ തന്നെ വിഷയങ്ങൾ, അതായത് ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ എന്ന് പറയുമ്പോൾ അവർ പല സ്ഥലങ്ങളിൽ വയലൻ്റായി, ഉദാഹരണം പറഞ്ഞാൽ വീട്ടിൽ ഇതുമാതിരി ഡ്രഗ്സ് ഉപയോഗിച്ച് വയലൻ്റായി, അതായത് ആ വീട്ടുകാരെയൊക്കെ കൊല ചെയ്യുന്ന രീതിയിലുള്ള അക്രമം കാണിക്കുന്ന സമയങ്ങളിലാണ് പോലീസ് അവിടെ എത്തുന്ന സാഹചര്യം വരുന്നത്. അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പോൾ ഇപ്പം പണ്ടത്തെ ആ ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ പോലീസ് എത്തിക്കഴിയുമ്പോൾ ആ ഒരു പോലീസ് വന്നു എന്നുള്ളൊരു ചിന്തയോടുകൂടി അവർ പെട്ടെന്ന് തന്നെ അവർ അക്രമ സ്വഭാവം ഒന്ന് കുറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു 5-8 വർഷമായിട്ട് അല്ലെങ്കിൽ ആ ഡ്രഗ്സിൻ്റെ പുതിയതരം MDMA പോലുള്ള പദാർത്ഥങ്ങളുടെ ആ ഒരു ഉപയോഗം കൂടിയിട്ട് ആ സിറ്റുവേഷനൊക്കെ മാറി. ഇപ്പോൾ പോലീസ് ചെന്ന് എന്ന് കരുതി അവർ അത് ഇത് പോലീസാണെന്ന് തിരിച്ചറിയാനുള്ള ബോധം പോലില്ലാത്ത അവസ്ഥയിലാണ് ഈ ആളുകളുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് എന്താ പറയുക, നമ്മുടെ ജീവനും അതുപോലെ തന്നെ സമൂഹത്തിൻ്റെ മൊത്തത്തിൽ ജീവൻ ഭീഷണിയായിട്ട് തന്നെയാണ് എപ്പോഴും ഇവർ നിലനിൽക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നിരവധി സംഭവങ്ങൾ പലപ്പോഴും ഒരു നൈറ്റ് ഡ്യൂട്ടിക്ക് കയറുന്ന ഒരു പോലീസുകാരൻ എപ്പോഴും അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലാണത്. പകലെന്ന് പറയുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ആ സിറ്റുവേഷനിൽ ഒരുപക്ഷെ നാട്ടുകാരോ ആരെങ്കിലൊക്കെ പെട്ടെന്ന് നമുക്ക് അർത്ഥമുണ്ടാവാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും ഒരു ആത്മവിശ്വാസത്തോടെ തന്നെ നമുക്ക് നേരിടാൻ പറ്റും. പക്ഷേ രാത്രി എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുപാട് ആളുണ്ടാവണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള നിരവധി അനുഭവങ്ങളാണ് ഇപ്പോഴും ഞാൻ ഉൾപ്പെടെയുള്ള പോലീസുകാർക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അവരെ ഒന്ന് കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ അവരെ ഒന്ന് ആ ഒരു അക്രമത്തിൽ പിന്തിരിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു ഉത്തരവാദിത്തം തന്നെയാണ്, റിസ്ക് പിടിച്ചൊരു ജോബ് തന്നെയാണ്. അപ്പോൾ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള നിരവധി ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഓരോ പോലീസ് ഉദ്യോഗസ്ഥരും ഓരോ ദിവസങ്ങൾ കഴിച്ചു കൊടുക്കുന്നത്. നമുക്കറിയാം എത്ര എത്ര ആളുകളാണ് പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ കത്തിക്കൊത്തുന്ന എത്ര സംഭവമാണ് നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസിനെ മാത്രമല്ല ചുറ്റുമുള്ള ആളുകളെ, സ്വന്തം അമ്മയെ വരെ കഴുത്തറുത്തു കൊണ്ടുന്ന മക്കളെ സംഭവങ്ങളൊക്കെ നമ്മളിപ്പോൾ അടുത്തത് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ഒരു ഭീകരത ഈ കാര്യത്തിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.
ഇനിയും നമ്മളത് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ, അതായത് ഇന്ന് ജീവിച്ചിരിക്കുന്ന കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെയുള്ള എല്ലാ മനുഷ്യരും ഒരുമയോടെ പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ പ്രതീക്ഷയ്ക്ക് മങ്ങലേറ്റേക്കാം. ഏതായാലും ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ പലപ്പോഴും കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, കുട്ടികൾ മീൻസ് ഒരു

0: നാല് പതിനഞ്ച് വയസ്സ് മുതലുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ കുറേ ഇഷ്ടങ്ങളും ഒക്കെയുണ്ട്, ഹോബീസൊക്കെ ഉണ്ട്. ഇപ്പോൾ കളിക്കാൻ പോവുക, കളിസ്ഥലങ്ങൾ, അല്ലെങ്കിൽ ലൈബ്രറി വായിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അങ്ങനെ അവരുടെ ഒരു ഹോബികൾ ആസ്വദിക്കാനുള്ള ഒരു ഇടം പലപ്പോഴും പല സ്ഥലങ്ങളിൽ മിസ്സിംഗ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലാണ് പൊതുവേ ഇവർ മറ്റ് ഇഷ്ടങ്ങളിലേക്കൊക്കെ വഴിതെറ്റി പോകാനുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ കേരള പോലീസ് അതുപോലെ സർക്കാരിൻ്റെ കൂടെ നിന്നുകൊണ്ട് തന്നെ എല്ലാ പഞ്ചായത്ത് തലങ്ങളിലും എല്ലാ പരമാവധി കളിസ്ഥലങ്ങൾ ഉണ്ടാക്കുന്ന കാര്യങ്ങളിലും, ഇപ്പോൾ സിറ്റികളിലൊക്കെ ഒരു വിഷയമെന്ന് പറയുന്നത് പലപ്പോഴും ടർഫുകളാണ്, പല ടർഫുകളും ഒരുപാട് കൂടി പേയ്മെൻറ്റ് കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളെ സംബന്ധിച്ച്, കുട്ടികളെ സംബന്ധിച്ച് അതിനകത്ത് പങ്കെടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള പരിമിതികളുണ്ട്. പക്ഷേ അതെല്ലാം നിർത്തിക്കൊണ്ട് തന്നെയാണ് എല്ലാ പഞ്ചായത്തുകൾ അല്ലെങ്കിൽ നഗരസഭകളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ കളിസ്ഥലങ്ങളും കുട്ടികളുടെ വിനോദത്തിനുള്ള ആരോഗ്യകരമായ രീതിയിലുള്ള പരമാവധി വിനോദത്തിനുള്ള എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് തന്നെ അവരുള്ള കഴിവുകളെ വളർത്തുന്ന പല പല പദ്ധതികൾ, ഇപ്പോൾ പോലീസിൻ്റെ തന്നെ ചിരി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, 94 97 900, അതാണ്, അത് കൊറോണ കാലത്ത് തുടങ്ങിയതാണ്, അതിപ്പോഴും ആക്റ്റീവാണ്. അപ്പോൾ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ മാനസിക വിഷമങ്ങളെല്ലാം പരിഹരിക്കുന്ന ഒരു കൗൺസിലിംഗ് സെൻ്റർ തന്നെയാണ് ചിരി എന്ന് പറയുന്നത്. അപ്പോൾ അതുപോലുള്ള എല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ മക്കളെ പരമാവധി ഹാപ്പി ആയിട്ട് തന്നെ കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ വരുന്ന തലമുറ സേഫാകാനുള്ള എല്ലാ സാധ്യത സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. അപ്പോൾ അതിനുള്ള സപ്പോർട്ടാണ് നമ്മളെല്ലാവരും ഒത്തൊരുമയോടെ ചെയ്തു കൊടുക്കേണ്ടത്. ഏതായാലും ഈ സന്ദേശങ്ങളിലൂടെ കുറേ പേർക്കെങ്കിലും നമുക്ക് ആ ലഹരിയോട് നോ പറഞ്ഞുകൊണ്ട് നല്ല ജീവിതം നയിക്കാൻ മുന്നോട്ട് ഉള്ള പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും കഴിഞ്ഞ ഒരു വർഷം മുമ്പ് കുട്ടികളെ ഏറ്റെടുത്തൊരു ഗാനമാണ് ഇലുമിനാട്ടി എന്ന് പറയുന്ന ആ ഒരു പാട്ട്. അപ്പോൾ അത് ലഹരിക്കെതിരെയുള്ള സന്ദേശമാക്കി ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ പാടിയിട്ടുണ്ട്. അപ്പോൾ ആ പാട്ട് ഇവിടെ ഒന്ന് പാടണം.
1: നാടിൻ നന്മയുള്ള പൊന്മക്കളെ മുത്തായവരെ, മിന്നും സൂര്യനും ചന്ദ്രനും ഒന്നായവരെ.

റേഡിയോ കൊച്ചി 90 FM കമ്മ്യൂണിറ്റി റേഡിയോയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആപത്താണ് ലഹരി. കൊച്ചി സിറ്റി സ്പെഷ്യൽ പോലീസിംഗ് വിംഗ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഷിഹാബ് ചേലക്കുള നൽകിയ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സന്ദേശം. തയ്യാറാക്കിയത് രാഹുൽ ദേവ് ആർ കെ.

0: കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി.
1: നമസ്കാരം. റേഡിയോ കൊച്ചി 90 FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും കല്ലോലിനിയിലേക്ക് സ്വാഗതം. പി ഭാസ്കരൻ മാസ്റ്റർ, ഗാനരചയിതാവ്, ചലച്ചിത്ര സംവിധായകൻ, ചലച്ചിത്ര നടൻ, പത്രപ്രവർത്തകൻ, ആകാശവാണി പ്രൊഡ്യൂസർ എന്നിങ്ങനെ നിരവധി മേഖലകളിൽ തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചയാൾ. 1924 തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിലാണ് പുല്ലാറ്റുപാടത്ത് ഭാസ്കരൻ എന്ന പി ഭാസ്കരൻ ജനിച്ചത്. തന്റെ 20-ാമത്തെ വയസ്സിലാണ് ആദ്യ കവിതാ സമാഹാരം അദ്ദേഹം പുറത്തിറക്കിയത്. ഇക്കാലത്തും കാൽപ്പനികത ലളിതമായി ചിത്രീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. മലയാള ചലച്ചിത്ര ഗാനങ്ങൾക്ക് ഒരു ലളിതഗാന ശൈലി ഉണ്ടാക്കിയത് അദ്ദേഹമാണെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് കാക്കത്തമ്പുരാട്ടി എന്ന ചിത്രത്തിനു വേണ്ടി അദ്ദേഹം വരികൾ എഴുതി കെ രാഘവൻ സംഗീതം നൽകിയ ഗാനം കേൾക്കാം. ആലാപനം S. Janaki.

മലയാളികൾക്ക് എക്കാലത്തും പ്രിയപ്പെട്ടവയാണ്. വയലാർ രാമവർമ്മയുടെ കവിതകൾക്ക് ജി ദേവരാജന്റെ സംഗീതം ചേർന്നപ്പോൾ മലയാളികൾക്ക് ലഭിച്ചത് പകരം വയ്ക്കാനാകാത്ത സംഗീതാനുഭവമാണ്. പി സുശീലാമ്മയുടെ സ്വരമാധുരിയിൽ ഈ കൂട്ടുകെട്ടിൽ പിറന്ന ഒരു ഗാനം കേൾക്കാം. ചിത്രം പഞ്ചവൻ കാട്.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. 1969 പുറത്തിറങ്ങിയ ചിത്രമാണ് കാട്ടുകുരങ്ങ്. പ്രസിദ്ധ കഥാകാരനും നിരൂപകനുമായ കെ സുരേന്ദ്രൻ അദ്ദേഹത്തിന്റെ തന്നെ കഥയ്ക്ക് തിരക്കഥയും സംഭാഷണവും എഴുതിയതാണ് ഈ ചിത്രം. പി ഭാസ്കരനാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഗാനങ്ങളുടെ രചന നിർവഹിച്ചിരിക്കുന്നതും പി ഭാസ്കരനാണ്.

ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായി അവിടുത്തെ അരികിൽ ഞാനിപ്പോൾ വന്നെങ്കിൽ. ഈ ഗാനം ഏറ്റുപാടാത്ത മലയാളികൾ കുറവായിരിക്കും. വരികൾ കൊണ്ടും സംഗീതം കൊണ്ടും ഇന്നും മലയാളി മനസ്സുകൾ ചേർത്തു പിടിച്ച ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം കൂടി ചേർന്നപ്പോൾ പിറവികൊണ്ട ഈ ഗാനം ജനഹൃദയങ്ങളിലേക്ക് എത്തിക്കാൻ S ജാനകി എന്ന ഗായികയ്ക്ക് സാധിച്ചു. 1966 പുറത്തിറങ്ങിയ തറവാട്ടമ്മ എന്ന ചിത്രത്തിലേതാണ് ഈ ഗാനം.

കല്ലോലിനി. നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന മനോഹരമായ ഗാനം. ഈ ഗാനത്തിന്റെ മാറ്റുകൂട്ടുന്നത് പി സുശീല എന്ന അതുല്യ ഗായികയുടെ സ്വരമാധുരിയാണ്. കിലുകിലുക്കാം കിളിയുടെ വീട് എന്ന് തുടങ്ങുന്നു ഗാനം. എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത് 1969 പുറത്തിറങ്ങിയ പഠിച്ച കള്ളൻ എന്ന ചിത്രത്തിലേതാണ്

1966 പുറത്തിറങ്ങിയ ചിത്രമാണ് കളിത്തോഴൻ. പ്രേം നസീർ, ഷീല, സുകുമാരി, അടൂർ ഭാസി എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. എം കൃഷ്ണൻ നായരാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്.

വി ഭാസ്കരന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനങ്ങളാണ് ചിത്രത്തിലുള്ളത്. ചിത്രത്തിലെ മഞ്ഞലയിൽ മുങ്ങിത്തോർത്തി എന്നു തുടങ്ങുന്ന ഗാനം ഭാവഗായകൻ പി ജയചന്ദ്രന്റെ ഇക്കാലത്തെയും മികച്ച ഗാനങ്ങളിൽ ഒന്നാണ്. പി ജയചന്ദ്രൻ എന്ന അതുല്യ പ്രതിഭയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ ഗാനം കേൾക്കാം.

0: നിത്യഹരിത ഗീതികളുടെ മനോഹര തീരം. കല്ലോലിനി.
1: നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ കൊച്ചി 90 FM